0: समये स्मृतिरङ्गभाजाम् प्रज्ञाम् परार्थ सुलभाम् परमाम् प्रसूते.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം. സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 10 ഞായറാഴ്ച. കൊലവർഷം 1201. മേടമാസം 27 അവിട്ടം നക്ഷത്രം. സിനിമാതാരം അമിതാഭ് ബച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്വയം വിശ്വസിച്ചില്ല എങ്കിൽ മറ്റാരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മുടെ കഴിവിൽ നമുക്ക് ആദ്യം ബോധ്യം വേണം. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടുമ്പോൾ ലോകവും നമ്മളെ അങ്ങനെ തന്നെ കാണും. അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി പറയൂ, എനിക്കിത് സാധിക്കും എന്ന്. ആ ആത്മവിശ്വാസം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. ഇന്ന് ആ വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതം എന്നതൊരു തൂക്കുപാലമാണ്. നാം ആകട്ടെ അതിലൂടെ മുൻപോട്ടു പോകുന്ന സഞ്ചാരികളും. അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമാണ്. ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും എന്തും സംഭവിക്കാവുന്ന ഒരു പ്രഹേളിക. അതുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. പുഞ്ചിരി അത് നിങ്ങളെ ഭംഗിയുള്ളവരാക്കുന്നു. പ്രാർത്ഥിക്കുക, അത് നിങ്ങളെ ശാന്തരാക്കുന്നു. സ്നേഹിക്കുക, അത് നിങ്ങളുടെ ജീവിതം ഏറെ ആസ്വാദ്യകരമാക്കുന്നു. നമുക്ക് ശ്രേഷ്ഠത കൈവരുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, മറിച്ച് ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് മാത്രമല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചാലും കാക്കയൊരിക്കലും ഗരുഡനാവില്ല. എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ദൈവാധീനം, ഗുരുത്വം ഇവയുണ്ടായാൽ മറ്റെല്ലാം താനേ എത്തിക്കൊള്ളും. കഴിക്കാൻ ആഹാരം, കിടക്കാൻ ഒരിടം, പിന്നെ ശരീരസുഖം, മനസ്സുഖം, ഇവയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഇവ നമുക്ക് പ്രാപ്തമാണെങ്കിൽ വിവരവും വിനയവും വ്യക്തികളിൽ താനേ ഉണ്ടായിക്കൊള്ളും. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും നമ്മെ തേടി വരണമെന്നുമില്ല. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരികയും ചെയ്യാം. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നുപോകും. ജീവിതം ഒന്നേയുള്ളൂ എന്ന് കരുതുക. അത് തോൽവി സമ്മതിച്ച് ഉരുകി തീർക്കാനുള്ളതല്ല, പൊരുതി നേടാനുള്ളതാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, മൂന്ന് തരം ആളുകളെ നാം ജീവിതത്തിൽ ഓർത്തുവെക്കണം. ഒന്ന്, പ്രയാസകരമായ സമയങ്ങളിൽ ഒപ്പം നിന്ന് സഹായിച്ചവര്. രണ്ട്, പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയവര്. മൂന്ന്, പ്രയാസകരമായ അവസ്ഥകളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചവര്. അറിഞ്ഞു തരുന്നതും പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് സ്നേഹമായിക്കോട്ടെ, പരിഗണനയായിക്കോട്ടെ, ഒരു നേരത്തെ അന്നമായിക്കോട്ടെ, ചോദിക്കാതെ തന്നെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു സ്നേഹബന്ധമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അതൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം തന്നെയാണ്. നമുക്കൊരു ഗാനം കേട്ടു നോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 10-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ശിപായി ലഹള അല്ലെങ്കിൽ 1-ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10-നാണ്. മീററ്റിലെ സൈനിക താവളത്തിൽ ഇന്ത്യൻ സൈനികർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യമായി കലാപം ഉയർത്തി. എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. ഇത് കേവലം ഒരു സൈനിക ലഹളയായി ഒതുങ്ങാതെ രാജ്യം മുഴുവൻ പടരുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. മംഗൾ പാണ്ഡേ പോലുള്ള വീരന്മാരുടെ ത്യാഗവും ഝാൻസി റാണി, താന്തിയ തോപ്പി എന്നിവരുടെ പോരാട്ടവും ഈ സമരത്തിന് വീരഗാഥകൾ പകർന്നു. 100 വർഷത്തോളം നീണ്ട സായുധവും അല്ലാത്തതുമായ പോരാട്ടങ്ങൾക്ക് ഈ

ഉദിച്ചുയർന്നു. പ്രിട്ടോറിയയിലെ യൂണിയൻ ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്തു. ഒരു ജനാധിപത്യ രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറിയതിന്റെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു ഇത്. സമാധാനത്തിനുള്ള നോബേൽ സമ്മാന ജേതാവായ മണ്ടേല വിദ്വേഷത്തിന് പകരം സ്നേഹത്തിലൂടെയും ഒത്തൊരുമയിലൂടെയും ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ തന്റെ ഭരണകാലം വിനിയോഗിച്ചു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് ഈ ദിവസം വലിയൊരു വിജയമായിരുന്നു. ഭൂമിയല്ല, സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രമെന്ന സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ കണ്ടെത്തലുകൾ ലോകത്തിനു മുന്നിൽ എത്തിയത് മെയ് മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. അതുവരെ വിശ്വസിച്ചിരുന്ന ഭൂമി കേന്ദ്രീകൃത സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞ ഈ കണ്ടുപിടുത്തം ആധുനിക ജ്യോതിശാസ്ത്രത്തിന് അടിത്തറയിട്ടു. മതപരമായ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് ഭയന്ന് അദ്ദേഹം തന്റെ മരണം വരെ ഇത് പ്രസിദ്ധീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെ അടിമുടി മാറ്റിയ ഈ ശാസ്ത്രീയ വിപ്ലവം ഗലീലിയോയും കെപ്ലറേയും പോലുള്ള പിൽക്കാല ശാസ്ത്രജ്ഞർക്ക് വലിയ വഴികാട്ടിയായി മാറി. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് 1910 May 10 നെവിൻ ചേംബർലൈൻ രാജിവെച്ചതിനെ തുടർന്നാണ് ചർച്ചിൽ അധികാരമേറ്റെടുത്തത്. നാസി ജർമ്മനിയുടെ ആധിപത്യത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാൻ അദ്ദേഹം ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രസംഗങ്ങളും സൈനിക തന്ത്രങ്ങളും യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഫാസിസ്റ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ സഖ്യകക്ഷികളെ ഒന്നിപ്പിക്കുന്നതിനും ബ്രിട്ടന്റെ ആത്മവീര്യം നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ നേതൃത്വം വലിയ സഹായമായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് 10, ലോക മാതൃദിനം. ഓരോ വർഷവും മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ മാതൃദിനം ആഘോഷിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും മനോഹരമായ വാക്ക് അത് അമ്മ എന്നതാണ്. ആ വാക്കിൻ്റെ ആഴവും പരപ്പും അളക്കാൻ വാക്കുകൾ കൊണ്ട് കഴിയില്ല. നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ് ഓരോ അമ്മയും. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എപ്പോഴും കൂടെയുണ്ടാകുന്നത് അമ്മയാണ്. നമ്മുടെ വളർച്ചയിൽ തണലായി ഓരോ ചുവടുവെപ്പിലും കരുതലായി നിന്ന അമ്മയ്ക്ക് നന്ദി പറയാനും ആ സ്നേഹത്തെ ഓർമ്മിക്കാനും ഒരൊറ്റ ദിവസം കൊണ്ട് കഴിയില്ല എങ്കിലും ഒരു പ്രത്യേക ദിനത്തിൽ അവരെ ഓർക്കുമ്പോൾ അതവർക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. സ്നേഹത്തിൻ്റെ പര്യായമാണ് അമ്മ. ക്ഷമയുടെ മഹാസാഗരം അമ്മയാണ്. ഈ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ഏക നിധി അമ്മയാണ്. ഇന്നത്തെ ദിവസം തിരക്കുകൾ മാറ്റിവെച്ച് അമ്മയോടൊപ്പം അല്പസമയം ചെലവഴിക്കാം. ഒരു ചെറിയ സമ്മാനത്തേക്കാൾ ഉപരി അമ്മയുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടെ മാതൃദിനാശംസകൾ പറയാം. അമ്മയുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും കുറിച്ച് കരുതലെടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഈ ലോകത്ത് ജന്മം നൽകിയവരും നമ്മെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിയവരുമായ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. അമ്മയുടെ സ്നേഹമെന്നും നമുക്ക് കരുത്താവട്ടെ. സ്നേഹിക്കാൻ പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് നമ്മെ പൊതിഞ്ഞ എല്ലാ അമ്മമാർക്കും ആശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
6: Info@7.
7: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ഹിന്ദി, കണക്ക്, ഇലക്ട്രോണിക്സ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്കാണ് നിയമനം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്ക്, തത്തുല്യ ഗ്രേഡോടെ ബിരുദാനന്തര ബിരുദവും UGC, നെറ്റ് അല്ലെങ്കിൽ PhD. May 14 രാവിലെ 11 ഹിന്ദി, 15 രാവിലെ 10 കണക്ക്, ഉച്ചയ്ക്ക് 2 ഇലക്ട്രോണിക്സ്, 16 രാവിലെ 10 മലയാളം, 22 രാവിലെ 10 കമ്പ്യൂട്ടർ സയൻസ്, 23 രാവിലെ 10 കൊമേഴ്സ്, 25 ഉച്ചയ്ക്ക് 1 ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് അഭിമുഖം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് May 22 ഉച്ചയ്ക്ക് 2 കൂടിക്കാഴ്ച നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഒന്നാം ക്ലാസ്സോടുകൂടിയ PGDCA അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സോടുകൂടിയ അംഗീകൃത യൂണിവേഴ്സിറ്റി, BSc കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജി ബിരുദം. യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതമെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-228-5577. നമ്പർ ഒരിക്കൽ കൂടി 0492-228-5577. വ്യവസായ വകുപ്പിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിമാസം സംരംഭകർക്കായി നടത്തിവരുന്ന MSME ഹെൽപ് ഡെസ്ക് ചുണ്ണാമ്പുതുറ ഇന്ദ്രാണി നഗറിലുള്ള ICAI ഭവനിൽ May 15 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സംഘടിപ്പിക്കും. രജിസ്ട്രേഷന് പാലക്കാട് താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസറുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 70 12 23 35 09. നമ്പർ ഒരിക്കൽ കൂടി 70 12 23 35 09. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. JPHN, RB, SK നഴ്സ് യോഗ്യത, SSLC, സർക്കാർ അംഗീകൃത JPHN കോഴ്സ് കുറഞ്ഞത് 18 മാസത്തെ ANM കോഴ്സ്, പ്രതിമാസ വേതനം 17,000 രൂപ. സ്റ്റാഫ് നഴ്സ് യോഗ്യത, BSc നഴ്സിംഗ്, GNM, പ്രതിമാസ വേതനം 20,500 രൂപ. മിഡ് ലെവൽ സേവനദാതാക്കൾ യോഗ്യത, 2024 ജനുവരി 1 ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM പരിശീലന കാലയളവിൽ പ്രതിമാസം 20,500 രൂപ, പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 1,000 രൂപ യാത്രാബദ്ധതയും നൽകും. പ്രായപരിധി 40 വയസ്സ്. കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. www.aarogyakeralam.gov.in ൽ May 23 വൈകിട്ട് 5 PM അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-04-695. നമ്പർ ഒരിക്കൽ കൂടി 0491-25-04-695. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന ജില്ലയിൽ സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് പദ്ധതിയിലേക്ക് വനിതാ കൌൺസിലർമാരെ നിയമിക്കുന്നു. ജില്ലയിലെ 21 ICDS പ്രൊജക്ടുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MSW അല്ലെങ്കിൽ സൈക്കോളജിയിൽ MA, MSc അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ MA, MSc ഉള്ള വനിതകൾ. അപേക്ഷകർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പ്രായപരിധി 40 വയസ്സ്. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കൌൺസിലിംഗോ അധ്യാപനത്തിലോ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിശ്ചിത മാതൃകയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് സിവിൽ സ്റ്റേഷൻ പാലക്കാട് 6780001 വിലാസത്തിൽ May 13 വൈകിട്ട് 5 PM അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-47-62-23-23. നമ്പർ ഒരിക്കൽ കൂടി 94-47-62-23-23. കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ PSC പരീക്ഷകൾക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗക്കാർക്കാണ് അവസരം. OBC വിഭാഗത്തിൽ 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാം. പ്രായപരിധി SC വിഭാഗത്തിന് 37 വയസ്സ്, OBC 35 വയസ്സ്. ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം May 16 വൈകിട്ട് 5 PM അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 98-47-86-63-88. നമ്പർ ഒരിക്കൽ കൂടി 98-47-86-63-88. മുട്ടിക്കുളങ്ങരയിലെ സേവിക് എംപ്ലോയ്മെന്റ് വർക്കേഴ്സ് അസോസിയേഷൻ കരാർ അടിസ്ഥാനത്തിൽ പാചകക്കാരെ നിയമിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ OBC സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പ്രവൃത്തി പരിചയമുള്ളവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പുരുഷന്മാർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അനുബന്ധ രേഖകളും സഹിതം മാനേജർ സേവക് മുട്ടിക്കുളങ്ങര പാലക്കാട് 67-85-94 എന്ന വിലാസത്തിൽ May 18 അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 75-59-07-54-14. നമ്പർ ഒരിക്കൽ കൂടി 75-59-07-54-14. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ സ്പേസ് അല്ല കേട്ടോ, നമ്മുടെ റിലേഷൻഷിപ്സിലെ സ്പേസ്. നമ്മളിൽ പല ആളുകൾക്കും ഒരു സ്വഭാവമുണ്ട്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങള് നമ്മളുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പല ആളുകളും അങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ് അങ്ങനെ വരാറുള്ളത്. എടാ, നീ ആ ബ്ലൂ ഷർട്ട് ഇട്ടാൽ മതി, അതാ നിനക്ക് ചേരണേ. നീ എന്തിനാ ഇപ്പം ഈ ന്യൂസ് കാണണേ? എപ്പോഴും നിന്നെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണേ. ആ ചാനൽ മാറ്റ്, സിനിമ വയ്ക്ക്. നമുക്ക് ഇന്ന് ബിരിയാണി കഴിക്കാം, ഫ്രൈഡ് റൈസ് വേണ്ട. ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ ഇടയ്ക്കെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇരുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എല്ലാ വ്യക്തികളും യുണീക് ആയിട്ടുള്ള സംഗതികളാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറയട്ടെ, പുള്ളിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിനോടും നിർബന്ധം പറയാണ്, എനിക്ക് കട്ടൻ ചായ മതി, നീയും കട്ടൻ ചായ കുടിച്ചാൽ മതിയെന്ന്. അതെന്താ അത്? എനിക്കിപ്പോൾ കട്ടൻ ചായയാണ് ഇഷ്ടമെങ്കിൽ നീ, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ എന്നല്ലേ പറയണ്ടേ. അങ്ങനെ ആ വീട്ടിൽ ഈ ചായയെ ചൊല്ലി തന്നെ വലിയ വേൾഡ് വാർ നടന്നു. ഇത് തമാശയായിട്ട് ഇങ്ങനെ തോന്നാം, ഒരു വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ പിന്നെ ചായന്റെ പേരിലാണ് ഇത്ര പ്രശ്നം എന്നാലോചിക്കാം. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. വലിയ വേൾഡ് വാറിലേക്ക് അത് പോയി ചെന്നെത്തുന്നത് സ്വാഭാവികമാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ മനുഷ്യർ എത്ര വിചിത്രമാണ്. വെറൈറ്റി ആയിട്ടുള്ള ആളുകളല്ലേ ഓരോ മനുഷ്യരും. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, എന്താ ചിന്തകൾ ഒക്കെ ഡിഫറെൻ്റാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ അല്ലെങ്കിൽ ഒരു സിനിമ വേറൊരാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എനിക്കിപ്പോൾ ചായയാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് ഒരു പക്ഷേ കട്ടൻ ചായ ആയിരിക്കും ഇഷ്ടം, നാരങ്ങ വെള്ളമായിരിക്കും ഇഷ്ടം. ഈ വ്യത്യാസമാണ് സത്യത്തിലെ ലോകത്തിൻ്റെ ഭംഗി എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതത്തിലെ ഈ വെറൈറ്റി വരുമ്പോഴാണ് അതിനൊരു സ്പൈസ് ഉണ്ടാവുന്നത് അല്ലേ. വെറൈറ്റി ഈസ് ദി സ്പൈസ് ഓഫ് ലൈഫ് എന്നുള്ളൊരു സംഗതി കേട്ടിട്ടുണ്ടോ? എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വേറൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇത് കൂടുതലും റിലേഷൻഷിപ്സിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ മാത്രമല്ല, ഒരു അച്ഛൻ മകൻ ബന്ധം എടുത്തു നോക്കും. അച്ഛൻ മകനെ കൊണ്ട് നിർബന്ധിച്ച് എഞ്ചിനീയറിംഗ് എടുപ്പിക്കുകയാണ്. ഈ മകൻ ഒട്ടും താല്പര്യമില്ല എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട്. അച്ഛൻ വിചാരിക്കുന്നത് മകന്റെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കാം, നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മകന്റെ ഉള്ളിന്റെ ഉള്ളിൽ സിനിമ, ആർട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നു അവന്റെ ആഗ്രഹം. അവിടെ തുടങ്ങുന്നു അച്ഛനും മോനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉലച്ചില്. പിന്നെ അത് ചെന്ന് നിൽക്കുന്നുവെന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങള് വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തെ നമ്മൾ ആരെയും മാറ്റാൻ വേണ്ടി ജനിച്ച ആളില്ലല്ലോ. ഓരോരുത്തരും ഓരോരോ അത്ഭുതങ്ങളാണ്. അവരുടെ ആ ഒരു വണ്ടർ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ലൈഫ് ഏറ്റവും സൂപ്പറാവുന്നത്. ഒരു മനോഹരമായ പെയിന്റിങ്ങില് ചുവപ്പും നീലയും പച്ചയും ഒക്കെ വേണം അല്ലെ. എല്ലാം കൂടെ ഒരേ കളറായാൽ ബോറടിക്കില്ലേ. അതുപോലെ തന്നെയാണ് ഓരോ റിലേഷൻഷിപ്സും എന്ന് മനസ്സിലാക്കുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനിയിപ്പോ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആള് ആളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പാവം തോന്നും. അയ്യോ, ആളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ആൾ ജീവിക്കുന്നത്. ഞാൻ ഫോഴ്സ് ചെയ്തൊരു ലൈഫാണ് ആളുടെ. അപ്പം നിങ്ങളൊരു ഇമ്പോസിംഗ് പേഴ്സണാലിറ്റിയാണ്. എന്തൊരു മോശപ്പെട്ട ആളാണ് നിങ്ങൾ. നിങ്ങൾ അയാളുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടക്കുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സംഘർഷം ഉണ്ടാവും. സംഘർഷമുള്ള സ്ഥലത്ത് സന്തോഷം ഉണ്ടാവില്ല. സമാധാനം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്സും വേണം, കുറച്ചൊക്കെ പൊരുത്തപ്പെടാം. സോ മൈ ഡിയർ ഡാർലിങ്സ്, ഇന്ന് നിങ്ങളുടെ പാർട്ട്ണറോടോ ഫ്രണ്ടിനോടോ അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളത്. അല്ലാതെ ഞാൻ വാങ്ങിക്കുന്നത് ഇതാണ്, എനിക്കിഷ്ടം ഇതാണ്, ഇത് തന്നെ നീം കഴിച്ചാൽ മതി എന്നല്ല പറയേണ്ടത്. ആ ചോദ്യത്തിൽ തുടങ്ങണം ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് വൈബ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യേണ്ട. നമ്മൾ ഹാപ്പി ആണെങ്കിൽ ലോകം ഹാപ്പി അല്ലേ. ഡോണ്ട് ഇമ്പോസ്, ജസ്റ്റ് പ്രപ്പോസ് ലവ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സാറാമ്മയുടെയും കേശവൻ നായരുടെയും കഥ പറഞ്ഞ ബഷീറിന്റെ ചെറുകഥയില് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിൽക്കുന്ന, രണ്ട് വിശ്വാസങ്ങളിലുള്ള, രണ്ടിടത്ത് നിൽക്കുന്ന രണ്ട് ഇഷ്ടങ്ങളുള്ള ആളുകളാണ് സാറാമ്മയും കേശവൻ നായരും. ആ കഥയില് സാറാമ്മ ചായയും, സാറാമ്മയാണോ ചായ എന്നറിയില്ല, കേശവൻ നായരും സാറാമ്മയും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ് കുടിക്കുന്നത്. അതായത് ഒരാള് ചായ, മറ്റൊരാള് കാപ്പി. ബഷീർ അത് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. സാറാമ്മ ചായ കുടിക്കുന്നു, ബഷീർ കാപ്പി കുടിക്കുന്നു, സൂര്യൻ നാളെ വീണ്ടും ഉദിക്കും. അതായത് ഈ ഡിഫറൻസിന്റെ ഇടയിലും, ഡിഫറൻസുകളാണ് ലോകത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ഭംഗിയായിട്ട്, ഈ ഡിഫറൻസുകൾക്കിടയിലും നമ്മൾ സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെയും നല്ല സൂര്യോദയങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ സ്പേസ് നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റൊരാളോട് ഇടപെടുന്ന സമയത്ത് അവർക്കുള്ള ആ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക, നമ്മൾ സംസാരിക്കുക, ഒന്നും അതിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ദാ ഇന്ന് ഇവിടെ നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എഴുത്തോല അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. യുവർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
3: Guest room with our favorite wine. പ്രതിഭകളുടെ അതിഥികളാകുന്നു ഗസ്റ്റ് റൂം.
4: വണ്ടിയുമായി പല ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്ന വ്യക്തികൾ തിരിച്ച് അതേപോലെ അപകടങ്ങളൊന്നും ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടി വരും. കാര്യം അത്രത്തോളം വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ വാഹനാപകടങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പൊ വണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുന്നവർ, കാൽനടയായി പുറത്തേക്ക് ഇറങ്ങുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. With me, Brinda Sanil, Joint RTO Chittoor. Welcome.
5: Namaste.
4: ഒരുപാട് അപകടങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് ഈ റോഡ് അപകടങ്ങൾക്ക് കാരണം? ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. ജനങ്ങൾ പറയാറുണ്ട് റോഡ് ശരിയാക്കൂ എന്ന് പറയാറുണ്ട്. പോലീസും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള RTO ഓഫീസർമാരൊക്കെ പറയാറുണ്ട് അമിത വേഗതയാണ്, അശ്രദ്ധയാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ ഇത്രയധികം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ കാരണം എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി?
5: പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ മീൻസ് മനുഷ്യർ തന്നെയാണ്. അത് ഡ്രൈവർ ആകാം, റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാരാവാം, അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് ആവാം, ആരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിലൊരു ഹ്യൂമൻ ഫാക്ടറാണ് അതിന്റെ പ്രധാന കാരണം ആക്സിഡൻസ് ഉണ്ടാവാനായിട്ട്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഇതിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. ഇപ്പം പറഞ്ഞതുപോലെ റോഡിന്റെ പ്രശ്നമുണ്ട്, റോഡിന്റെ പ്രശ്നം ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം. പക്ഷെ അവിടെയും നമ്മൾ കെയർഫുൾ ആണെങ്കിൽ, നമ്മളുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അപകടങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ഇല്ലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇപ്പൊ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡ് നമുക്ക് അതുവഴി പോകേണ്ടി വരുന്നു. നമ്മൾ എത്രയായാലും ശ്രദ്ധയോടുകൂടിയല്ലേ പോകുള്ളൂ.
4: തീർച്ചയായിട്ടും.
5: അതേസമയം ഒരു നല്ല റോഡും, നല്ല ഫ്രഷ് ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡ്, ഒന്നുമില്ലാത്ത റോഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡാണ്, അവിടെ ആണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്?
4: നല്ല
5: സ്പീഡിൽ പോവുക എന്നുള്ള കാര്യം. സ്പീഡ് ഇപ്പൊ പറഞ്ഞ ഒരു ആൾക്കാർ പറയുന്നല്ലോ, ഏറ്റവും ആൾക്കാർ മീൻസ് നമ്മുടെ ഓഫീസേഴ്സ്, പോലീസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിലും പറയുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമിത വേഗത തന്നെയാണ് ഇതിന്റെ പ്രൈം റീസണായിട്ട് വരുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഉപയോഗിക്കാൻ, നമുക്ക് എല്ലാവർക്കും വേഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. എപ്പോഴും ഫാസ്റ്റ് ഫാസ്റ്റ്, ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് മൂവിങ് കാലമാണ്. പക്ഷെ റോഡിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഉണ്ട്, സൈക്ലിസ്റ്റുകളുണ്ട്, പെഡസ്ട്രിയൻസ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ പട്ടികളുണ്ടാവും, പൂച്ചകളുണ്ടാവും, മറ്റു മൃഗങ്ങളുണ്ടാവും. ഇതെല്ലാം ദ വെരി സെയിം റോഡിൽ കൂടെ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തിനായിട്ട് സ്പീഡ് റെസ്ട്രിക്ട് ചെയ്ത് ആ സ്പീഡ് പറയുന്ന കാര്യങ്ങൾ നിയമം പാലിച്ച്, സ്പീഡിന്റെ കാര്യമല്ല ഇതിൽ എന്തൊക്കെ പറയുന്നു, ആ നിയമങ്ങളെല്ലാം പാലിച്ച് ശ്രദ്ധാപൂർവം പോയാൽ മാത്രമേ, അതായത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കാരണം ഒരു അപകടം വരില്ല എന്ന് ഉറപ്പിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോലീസ് പിടിക്കുന്നോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിക്കുന്നോ എന്ന് വിചാരിച്ചിട്ട് നിയമം അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ ഒരു നല്ല ഡ്രൈവർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു റോഡ് യൂസർ ആയിരിക്കും, എന്റെ കാരണം കൊണ്ട് ഒരു അപകടത്തിന് ഞാൻ സാധ്യത ഉണ്ടാക്കില്ല എന്നൊരു സെൽഫായിട്ട് നമ്മൾ തന്നെ ഉറപ്പിക്കണം, അവരോട് ഉറപ്പിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർ ടി ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ, അവിടെയൊക്കെയാണ് ആൾക്കാർ നിയമം പാലിക്കണം. അതിനുവേണ്ടി ഫോർ ദ സേക്ക് ഓഫ് ഇങ്ങനെ വച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ ഒരു സെൽഫായിട്ടുള്ള ഒരു ബോധം ആൾക്കാർക്ക് ഇനിയും വന്നിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും.
4: നമ്മുടെ നാട്ടിലെ നിലവിലെ സ്ഥിതി എന്താണ്? അപകടങ്ങൾ ഇപ്പൊ AI ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, അതിനുശേഷം കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടുതലാണോ? മരണനിരക്ക് എങ്ങനെയൊക്കെയാണ്?
5: AI ക്യാമറ വെച്ചതിന് ശേഷം വളരെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വളരെ അഭിമാനത്തോടെയും പറയാം, നമുക്ക് ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2022 അറൌണ്ട് 4200 ഒക്കെ വന്നിരുന്നത് ഇപ്പോ 3800 ആ ലെവലിലോട്ട്
4: താഴ്ന്നിട്ടുണ്ട്.
5: സ്റ്റേറ്റ് ലെവൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട്സിലും എല്ലാം അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഡെത്ത് റേറ്റ്സ്, ആക്സിഡന്റ് ഡെത്ത് റേറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ AI ക്യാമറയുടെ കാരണം കൊണ്ട് തന്നെയാണ്. കാര്യം AI ക്യാമറ വന്നപ്പോൾ ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിതരായി എന്നുള്ള ഫൈൻ. മറ്റേ നമ്മുടെ ഉദ്യോഗസ്ഥർ വഴിയിൽ നിന്ന് ചെക്ക് ചെയ്ത് പിടിക്കുന്ന ഭാഗത്ത് അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട്, അതായത് ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഓൺ റോഡ് പെർഫോമൻസ് നമുക്ക് അത്രയ്ക്കുള്ള ഉദ്യോഗസ്ഥരില്ല മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച്. അപ്പൊ AI ക്യാമറ വഴിയിൽ കൃത്യമായിട്ട് വിത്ത് സോളിഡ് പ്രൂഫ് സാധനങ്ങൾ കയറി തുടങ്ങി, മൾട്ടിപ്പിൾ രീതിയിലുള്ള ഓഫൻസ് വന്നു, ഹെവി ഫൈനായി തുടങ്ങി, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് ധരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതായി. പിന്നെ അവിടെയും എന്താണ് മാനിപ്പുലേഷൻ വരുന്നുണ്ട്, ക്യാമറ ഉള്ള സ്ഥലങ്ങൾ അറിയാം, അവിടെ എത്തുമ്പോൾ മാത്രം ക്യാമറ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഊരി മാറ്റം, ഈ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് അവര് നിയമത്തെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ അല്ല മണ്ടന്മാരാക്കുന്നത്,
4: അവരവര്
5: തന്നെയാണ് മണ്ടന്മാരാവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെത്ത് നടക്കുന്ന ഒരു വാഹനമാണ് 2-wheeler എന്ന് പറയുന്നത്. ബിക്കോസ് അത് ഓൾറെഡി ഒരു അൺസ്റ്റേബിൾ വണ്ടിയാണ്, തന്നെ തന്നെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു 2-wheeler ഇല്ല. ഇപ്പൊ ചില വണ്ടികൾ സെൽഫ് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ചില വണ്ടികൾ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടു, ബട്ട് സ്റ്റിൽ നമ്മുടെ ഇവിടെ മോസ്റ്റ് ഓഫ് ദി വെഹിക്കിൾസ് ആർ അൺസ്റ്റേബിൾ, 2-wheeler
4: അൺസ്റ്റേബിൾ
5: സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ ഒരു വണ്ടി കൂടിപ്പോയ ഒരു 100-110 അല്ലെങ്കിൽ 130 kg വെയിറ്റ് വരുന്ന ഒരു വണ്ടി, 200 kg വെച്ചോളും പോകുന്ന വണ്ടിയാണെങ്കിൽ പോലും ഒരു നല്ല വേഗതയിൽ ഒരു ഹെവി വെഹിക്കിൾ ഇതിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തട്ടുക പോലും വേണ്ട,
4: കാറ്റടിച്ചാ
5: മതി ഇവൻ തലകുത്തനെ പോകും. അപ്പൊ അത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ നമുക്കൊരു എക്സ്ട്രാ സേഫ്റ്റി സാധനമാണ് ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തല പോയി ഇടിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസിലല്ല, ഹാർഡ് സർഫസിലാണ് പോയി ഇടിക്കുന്നത്. നമ്മളുടെ സ്കള് തന്നെ ഹാർഡാണ്, രണ്ട് ഹാർഡ് വന്ന് 1 point ഹിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്നുകിൽ ഇന്റേണൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ, സ്കൾ ഫ്രാക്ചർ, ഇതെന്തെങ്കിലും വന്ന് ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈൻ തുടങ്ങുന്ന ഭാഗത്തുള്ള ഇടിയോ വല്ലോ ആണെങ്കിലാണ് അവര് കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് 2-wheeler തന്നെയാണ്. അപ്പൊ മണ്ടന്മാര് അവര് സ്വയം ആവുകയാണ്. നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻ അല്ല, സൂപ്പർ ഹീറോസ് അല്ല, ഒരു ചെറിയ കൊച്ചങ്ങ വേണ പോലും നമ്മളുടെ തലയ്ക്ക് പണി കിട്ടുന്നതാണ്. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിലാക്കുക, നമ്മള് വെറും മനുഷ്യരാണ്, ഒരു ചെറിയ ചതവോ മുറിവോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാല് നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എല്ലായിടത്തും ബൈക്കാണ് കൂടുതലുള്ളത്. ബൈക്ക് ആക്സിഡന്റ് വന്നാൽ പോലും തിരിച്ച് ആൾക്കാരെ കാണുന്ന ചെറിയ മുറിവോ സ്ക്രാച്ചസോ ഇങ്ങനെയേ ഉള്ളൂ, അല്ലാതെ ഹെവി ഒരു പൊട്ടൽ അങ്ങനെയുള്ള കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്റെ കൊച്ചുനാളില്. ഇപ്പഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രണ്ട് ബൈക്കുകൾ കൂട്ടിയിടുന്നു, ഓൺ ദ സ്പോട്ട് ഡെത്ത് ആണ് പറയുന്നത്. അത്രയും സ്പീഡ്, അവിടെയാണ് സ്പീഡ്, നമ്മൾ അമിത വേഗതയാണ് ഇതിന്റെ വലിയൊരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽമെറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. ഹെൽമെറ്റ് ഒന്നല്ല, സീറ്റ് ബെൽറ്റ്, വാട്ട് എവർ, നിയമത്തിൽ എന്തൊക്കെ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നു, അത് നമുക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതുകൊണ്ട് കൂടുതൽ ഫൈൻ അടിപ്പിച്ച് പലരും പറയാറുണ്ട്, ജനങ്ങളെ പിഴിയാനാണ് അല്ലെങ്കിൽ ഫൈൻ അടിപ്പിച്ച് ഇതാക്കാൻ. നിങ്ങൾ കുറ്റം ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ഫൈൻ അടിക്കുന്നേ? കുറ്റം വരുമ്പോഴല്ലേ ഫൈൻ ആകുന്നത്. എന്തിനാ ഫൈൻ അടിപ്പിക്കുന്നത്? നിങ്ങൾ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മേലില്ലെങ്കിലും ചെയ്യരുതെന്ന് എന്നുള്ളതിന് വേണ്ടിയിട്ടാ ഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നത്. അതിനുള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാ പോരെ.
6: ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനിലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഗസ്റ്റ് റൂമിൽ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: Guest room with our favorite wine. പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
0: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. എന്റെ കൂടെ ചേരുന്നു ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനൽ.
4: നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മതി.
5: തീർച്ചയായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം, ഞാൻ വീണ്ടും പറയുകയാണ്, ആക്സിഡൻസ് നമുക്ക് 99% നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പ്രൊവൈഡ് നമ്മള് ഈ പറഞ്ഞ പോലെ നിയമം അനുസരിക്കുന്നവരും ഇൻഫ്രാസ്ട്രക്ചറൽ, ഓഫ് കോഴ്സ് ദേർ ആർ ഇൻഫ്രാസ്ട്രക്ചറൽ
4: പ്രശ്നങ്ങളുണ്ട്,
5: പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അതിനെ കോപ്പി ചെയ്ത് നമുക്കത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും.
4: തീർച്ചയായിട്ടും.

0: പറഞ്ഞാൽ നമ്മുടെ ആക്ട് എടുത്താൽ തന്നെ ഒരു n നമ്പർ ഓഫ് നിയമലംഘനങ്ങളുണ്ട്. അതായത് ഒരു വണ്ടി ഇപ്പൊ പരിശോധിച്ചാൽ തന്നെ ചെറിയ അതിന്റെ ബേസ് ലെവൽ ഇഷ്യൂസ് ഉണ്ട്, വണ്ടിയുടെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹെഡ്ലൈറ്റ് നേരെ എന്താണ് നേരെ വണ്ണം ബ്രൈറ്റ് അല്ല, ഐ മീൻ റോഡ് കാണാത്തക്ക വണ്ണം ഇതല്ല, ഇതിന് പറഞ്ഞിട്ടില്ലാത്ത ഹോണ് വെച്ചിരിക്കുന്നു, ഓരോ വണ്ടിക്കും
1: ഇത്ര ഡെസിബൽ കൂടുതൽ,
0: എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, സൈലൻസർ മാറ്റിവെക്കുന്നു, ഓൾട്ടറേഷൻ ചെയ്യുന്നു. ഇപ്പൊ കണ്ടിട്ടില്ലേ ചില കാറിലൊക്കെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന കാറുകൾ കണ്ടിട്ടില്ലേ, തീ തുപ്പുന്ന കാറുകൾ, തീ തുപ്പുന്ന ബൈക്കുകൾ. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമലംഘനങ്ങൾ, നിയമം എന്താണ് പറയുക, നിയമത്തിൽ പറയുന്ന കുറെ നിയമലംഘനങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ പെടും എന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, വണ്ടിയിൽ വരുന്ന ഈ ഓൾട്ടറേഷൻസ്, വണ്ടിക്ക് അനുവദിച്ചിട്ടില്ലാത്ത ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ലൈറ്റ് മാറ്റങ്ങൾ, ഹോൺ മാറ്റങ്ങൾ, വയ്ക്കേണ്ട മിറേഴ്സ് എടുത്ത് മാറ്റുന്നത്. ടു വീലറിന്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മിറേഴ്സും അങ്ങ് ഉരുക്കളയ്യ. മിറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഐ ആണ്, ഒരു ഡ്രൈവറുടെ തേർഡ് ഐ ആണ് മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ കാണിക്കുന്ന എല്ലാം വരുന്നുണ്ട്, സ്പീഡിങ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ്, ഡ്രങ്കൻ ഡ്രൈവിംഗ്, പിന്നെ മൊബൈൽ ഡ്രൈവിംഗ്, ഇങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങൾ, ഇപ്പം ബസ്സുകളാണെങ്കിൽ ബസ്സിന്റെ ഡ്രൈവേഴ്സ് പാലിക്കേണ്ട കാര്യങ്ങൾ, കണ്ടക്ടേഴ്സ് പാലിക്കേണ്ട, ഓരോ വണ്ടിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ, ലോഡിംഗ്, ഗുഡ്സ് വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ കയറ്റേണ്ട ഭാരത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമലംഘനങ്ങൾ. ഇതെല്ലാം നിരന്തരം കാണുന്നുണ്ട്.
1: കാണുന്നുണ്ട്. ഓക്കെ, ഈ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു 90% ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്, എന്തിനാണ് സീബ്ര ക്രോസിംഗ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? ശരിക്കും എന്തിനാണ് സീബ്ര ക്രോസിംഗ്? അവിടെ എത്തുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരൂ.
0: സീബ്ര ക്രോസിംഗ് അതൊരു എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാത്ത ഒരു കാര്യമാണെന്നുള്ളത്.
1: പക്ഷെ ചെയ്യില്ല,
0: ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് നിയമം അറിയാത്തവരല്ല, വളരെ ചുരുക്കേ ഉള്ളൂ നിയമം അറിയാത്തവർ കേട്ടോ. കുറച്ചുപേരുണ്ട്, വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രമേ നിയമം കൃത്യമായിട്ട് അറിയാത്തതുള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം സീബ്ര ക്രോസിംഗ് എന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും, കേരളത്തിൽ ആർക്കും സീബ്ര ക്രോസിംഗ് എന്തിനാണെന്നുള്ള അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. സീബ്ര ക്രോസിംഗ് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാം, സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രം അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് സീബ്ര ക്രോസിംഗ്. അത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു പെഡസ്ട്രിയൻ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന, ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സീബ്ര ക്രോസിംഗ്. ഇപ്പൊ ഏത് ഡ്രൈവർ എന്ന് പറഞ്ഞാലും എപ്പോഴും വണ്ടിക്കകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു സമയത്ത് റോഡിൽ ഇറങ്ങി അയാൾക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും അല്ലെ, റോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ആസ് എ പെഡസ്ട്രിയൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൾച്ചർ ഡ്രൈവർ ആണെങ്കിൽ അത് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് കടന്നു പോകാൻ. ഇവിടെ ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടേതല്ല പല ഇന്ത്യയിലും ഒട്ടും പല ഭാഗത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടു കഴിഞ്ഞ്, ഇപ്പം ഞാനൊരു നല്ല ഡ്രൈവറാണ്, ഞാൻ അവിടെ എത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ല, പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. ഇയാളുടെ അടുത്ത് ഞാൻ പറയാണ് കടന്നു പൊക്കോളൂ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മൾ സ്ഥിരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പുറയിൽ കൂടെ ഒരു വണ്ടി വരുന്നു, വരുന്നു വരുന്നു, എന്റെ വണ്ടി നിർത്തിയിരിക്കുന്ന കാണുന്നുണ്ട്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്ന് അവർക്ക് മാർക്കിംഗ് കാണുന്നുണ്ട്. പക്ഷെ ഇവര് എന്ത് ചെയ്യും, എന്തിനു നിർത്തിയിരിക്കുന്നു എന്നുള്ള അവര് നോക്കില്ല, അവര് കടക്കും. അവർക്ക് പോവാന്നുള്ളതേ അവർക്കുള്ളൂ, അവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്നോ അവിടെ നിർത്തേണ്ട മര്യാദ ഉണ്ടെന്നോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇവർ നിർത്തിയെന്നോ ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, കുറച്ചുപേരുണ്ട്. അവര് ക്രോസ് ചെയ്ത് വരും, അതിന്റെ ഫലം എന്താണ്, ഞാൻ മര്യാദയ്ക്ക് ഇവരെ കടത്താൻ പറഞ്ഞ ആ സമയത്ത് ഇവര് കടക്കുന്നുണ്ട്, അതിന്റെ എന്താന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുക ഡിസാസ്ട്രസ് സിറ്റുവേഷൻ ആയിപ്പോ. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടാൽ നിർബന്ധമായിട്ടും നമ്മള് ഒന്ന് സ്ലോ ചെയ്യുക, അവർക്ക് സ്ലോ ചെയ്യുക മാത്രമല്ല നിർത്തി കൊടുക്കുക, അവിടെ ആള് നിപ്പുണ്ടെങ്കിൽ, നിപ്പുണ്ടെങ്കിൽ അവരെ കടത്തി വിടുക. ഒരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പെഡസ്ട്രിയൻ ക്രോസിന് ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഉണ്ടാവാൻ പാടും ഫ്രണ്ട്, കാര്യം ഇവർക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ലല്ലോ, ഫ്രണ്ടിൽ ആള് നിപ്പുണ്ടെന്നുള്ള പുറകെ വരുന്ന വണ്ടിക്കാർക്ക് വിസിബിൾ അല്ല. അപ്പം ഒന്ന് വാച്ച് ചെയ്യുക, വാച്ച് ചെയ്തിട്ട് മാത്രം പോകും, ചിലപ്പം വേറെന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിയതും ആകാം നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ബട്ട് സ്റ്റിൽ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് സ്ലോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആരും ഇല്ലെങ്കിൽ പോലും ഒന്ന് സ്ലോ ചെയ്യുക, ആൾക്കാർ നിപ്പുണ്ടെങ്കിൽ നിർത്തി നമ്മൾ ശ്രദ്ധിച്ചോളാം പറയുന്ന വണ്ടി.

0: വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കുക. കുറച്ച് കാര്യങ്ങൾ, അത് എനിക്കൊന്ന് വലിയ താമസം കൂടാതെ ഒക്കെ നേരെ ആവും. നമ്മളിപ്പം മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് തന്നെയാണ്.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: Guest room, with your favorite wine. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
0: ബാക്ക് ടു ഗസ്റ്റ് റൂം വൃന്ദ സണിലാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്, ചിറ്റൂർ ജോയിന്റ് RTO.
4: ഏത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? ഈ അപകടത്തിൽ പെടുന്നത് ഏത് പ്രായക്കാരാണ്? പ്രശ്നക്കാർ ഏത് പ്രായക്കാരാണ്?
5: പ്രശ്നക്കാര് കൂടുതലും, പ്രശ്നക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഏറ്റവും കൂടുതൽ അപകടത്തിന് ഇരയാവുന്നത്, ഐ മീൻ ഡെത്തിലോട്ട് പോകുന്നതും ഇതുമെല്ലാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 17 ഒരു 28-29 വയസ്സിനും ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയാം. അതിലേറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രായമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഭയങ്കര
4: ചിൽ മോഡാണ്.
5: ഇടയ്ക്ക് ഞാൻ ഒരു 2-wheeler പുറകിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആക്സിഡന്റിൽ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻജോയ് ലൈഫ് എൻജോയ്. പക്ഷെ എന്താ പറയാ, അവരുടെ ഒരു മോഡ് അങ്ങനെയാണ്. പക്ഷെ അതല്ല, അവരെ കാത്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, പേരൻസ് ഉണ്ട്, അവര് പഠിച്ച് ഉയർന്നു വന്ന് രാജ്യത്തിന് ഇനി മുന്നോട്ട് നയിക്കേണ്ട കുട്ടികളാണ്. ഇപ്പൊ കുറെ കാലം കഴിയുമ്പോ നമ്മളും ബാക്കി എല്ലാവരും ഒക്കെ അങ്ങ് പോവും. ഇനി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവരുടെ ഫാമിലിയും സൊസൈറ്റി ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരാണ്. അവര് അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ അവരുടെ ലൈഫിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ അതില് ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ തന്നെ പറയാനുള്ളൂ, നമ്മുടെ അഡൾട്സിന്റെ, നമ്മുടെ ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സ്, ആസ് എ ഗൈഡിങ് ഹൂവർ, നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഇതാണ്. അവർക്ക് വേണ്ട അവരുടെ ലക്ഷ്യം എന്താണ്, ഒരു ബോധം കൊടുക്കാതെ കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ.
4: ഇപ്പോഴത്തെ പാരന്റ്സ് കുട്ടികൾക്ക് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ വണ്ടി കൊടുക്കുന്ന ഒരു ശീലം, ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവര് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ പിടിക്കുന്ന സമയത്ത് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും?
5: ആക്ച്വലി അണ്ടർ ഏജ്ഡ് കുട്ടികൾക്ക് വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് കൂടുതലും വരുന്നത് പേരൻസിനാണ്. അതായത് പേരൻസിന് ജയിൽവാസം ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 25,000 രൂപയാണ് അതിന്റെ ഫൈൻ വരുന്നത്, പ്ലസ് ഈ വണ്ടിയുടെ RC ക്യാൻസൽ,
4: വണ്ടി ഓടിക്കാൻ പറ്റില്ല.
5: പിന്നെ ഉള്ളത് ഈ കുട്ടിക്ക് പിന്നെ 25 വയസ്സ് കഴിഞ്ഞിട്ടേ അടുത്ത ലൈസൻസ് എടുക്കാനുള്ള വരുള്ളൂ. അപ്പം കർശനമായിട്ടുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇത് പലർക്കും അറിയില്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആക്ഷൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ എടുത്തിട്ട് വളരെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം പാരൻസിന്റെ ഉത്തരവാദിത്തം കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, ഒരു സിവിക് സെൻസ് ഉള്ളവരായിട്ട് വളർത്തിക്കൊണ്ടുവരിക, അവര് മാത്രമല്ല സമൂഹത്തിനോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക, നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരാ. അതിന് ആദ്യം പേരൻസ് അങ്ങനെ ഉള്ളവരായിരിക്കണം. പേരൻസ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മടുക്കനാണ് അവൻ, ഇത്ര വയസ്സിലെ അവൻ അത് വണ്ടി ഓടിക്കുന്നത്, ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഈവൻ നമ്മുടെ ഇവിടെ വോട്ടവകാശം പോലും 18 വയസ്സാണ്, കല്യാണം കഴിക്കണേനും അതെ 18 കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്. അപ്പം ആ ഒരു അതുപോലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആ ഒരു ഏജ് പോലും ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സമയത്തൊക്കെയാണ് അവരുടെ ബ്രെയിൻ ഒരു ഒരു പക്വമായിട്ട് ചിന്തിക്കാനുള്ള പരിവമാകുമെന്നുള്ളൊരു ധാരണയിൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കതും പറയാൻ നിവൃത്തിയില്ല. കാര്യം ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്താണ് കെയർലെസ് ആയിട്ട് റാഷ് ആയിട്ട് അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല ഒരു കാര്യം, ബാക്കിയുള്ളവരുടെ ജീവനും വിലയില്ല. അപ്പൊ അത് നമ്മുടെ ഭാഗം, നമ്മുടെ മിസ്റ്റേക്ക് എന്ന് തന്നെ എനിക്ക് കരുതാൻ പറ്റുള്ളൂ.
4: ഇനി 18 വയസ്സ് കഴിഞ്ഞു, അവർക്ക് ലൈസൻസ് ഇല്ല, അവർക്ക് വണ്ടി ഓടിക്കാനുള്ള വണ്ടി ഓടിക്കാൻ പറ്റുമോ, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്?
5: ലൈസൻസ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുവാദമില്ല. ലൈസൻസ് എനിക്ക് കാറിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കാർ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടി ഓടിക്കാനുള്ള ആവില്ല. ഓരോ ക്ലാസ്സിനും നമ്മൾ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് ഉണ്ടായിരിക്കണം, ആ പർട്ടിക്കുലർ ക്ലാസ് ഓടിക്കാൻ നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് അൻ ആക്സിഡന്റ് നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഇൻഷുറൻസ് പരിഗണനയോ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല, നമുക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആർക്കാണെങ്കിലും. അപ്പം ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഒരു വിധി വന്നു, അറൌണ്ട് 1.2 crores എങ്ങാണ്ടോ
4: കൊടുക്കേണ്ടി
5: വന്നു
4: അപകടം
5: പറ്റിയ ആൾക്ക്. അപ്പൊ എവിടെ നിന്ന് കൊടുക്കും? നമ്മൾ അതിനാണല്ലോ ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മളുടെ ഭാഗത്തുനിന്ന് വരാതെ ആ കമ്പനി ആയിരിക്കും അത് മീറ്റ് ചെയ്യുക, എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. പക്ഷെ അത് യാതൊന്നും കാണൂല, ഇവര് കുടുംബം വിറ്റാൽ പോലും ഈ ഇത്രയും പൈസ എവിടെ നിന്ന് സാധാരണക്കാരനുണ്ടാക്കും,
4: ബുദ്ധിമുട്ടാണ്.
5: അപ്പം ലൈസൻസ് നിർബന്ധമായിട്ടും ഇല്ലാതെ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റില്ല, ആർക്കും പെർമിഷൻ ഇല്ല. ഉണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ലൈസൻസ് ഉണ്ട് എനിക്ക്, റിന്യൂ ചെയ്തില്ല, അപ്പോഴും ഇതേ ഇത് തന്നെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്.
6: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
0: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമിൽ കൂടെയുള്ളത് ഞാൻ സുനിലാണ്. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനൻ.
3: മാം, ഇപ്പോ ലൈസൻസ് വേണ്ട, അതുപോലെ തന്നെ ഹെൽമെറ്റ് വേണ്ട, പ്രായം 18 വയസ്സാവണ്ട, നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ്? അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ? അങ്ങനെ ലൈസൻസ് വേണ്ടാത്ത, ഹെൽമെറ്റ് വേണ്ടാത്ത, പ്രായം 18 ആവുന്നതിന് മുന്നേ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടോ?
4: ഉണ്ട്, വണ്ടികളുണ്ട്. അതെന്ന് പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 0.25 kW താഴെ ഉള്ള വണ്ടികളായിരിക്കും. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 km വേഗതയായിരിക്കും അതിന്റെ മാക്സിമം വേഗത പോകാൻ അനുവദിച്ചിട്ടുള്ളത്. വണ്ടിക്ക് അങ്ങനെ പാടുള്ളൂ, 25 km വേഗതയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ വണ്ടിയുടെ ബാറ്ററിയാണ് അതിൽ ഏറ്റവും ഹെവി പാർട്ട് എന്ന് പറയുന്ന ബാറ്ററിയാണ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് 60 kg മേളിലോട്ട് പോകാനും പാടില്ല,
3: വെയിറ്റ്
4: പാടില്ല. അപ്പൊ ഇത്രയും ഇങ്ങനെ വരുന്ന വണ്ടികൾക്ക് ഇത് എക്സംപ്റ്റഡ് ആണ്. ഹെൽമെറ്റ് വെക്കണം, വെക്കാം. ടൂ വീലർ ഈവൻ രജിസ്ട്രേഷൻ വേണ്ടാത്തപ്പോ അതൊരു മോട്ടോർ വെഹിക്കിൾ ആവുമോ എന്ന് ചോദിച്ചാൽ മോട്ടോർ വെഹിക്കിൾ പരിധിയിൽ പെടുന്നതല്ല. ബട്ട് നമ്മുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം.
3: സൈക്കിൾ ഓടിക്കുമ്പോൾ പോലും വെക്കണം,
4: വെക്കണം. വിദേശങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക്. നമ്മളെ വിദേശങ്ങളിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ്
3: ഫോളോ ചെയ്യും,
4: എല്ലാം ഫോളോ ചെയ്യും, പക്ഷെ നല്ല കാര്യങ്ങളൊന്നും എടുക്കില്ല.
3: പ്രത്യേകിച്ച് ട്രാഫിക് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല.
4: അതെ, ലെയിൻ ഡ്രൈവിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഇവിടെ വലിയ പാടാണ്. ഇത്തിരി ആരെങ്കിലും ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ നിപ്പുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ കയറി ഫ്രണ്ടിൽ പോവാന്നാണ് നോക്കുക.
3: പ്രത്യേകിച്ച് ടൂ വീലേഴ്സ്
4: കാർ എല്ലാരും മിടുക്കന്മാരാ. ഏറ്റവും ടൂ വീലേഴ്സ് തന്നെയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും എതിരെ ഒരു വണ്ടി വരുന്നത്. അവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റൂല, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റൂല. കംപ്ലീറ്റ് ട്രാഫിക് അവിടെ അങ്ങ് സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. എന്തിനാ ഇതിന്റെ ആവശ്യം? നമ്മളെപ്പോലെ തന്നെ അവരും വളരെ തിരക്കിലായിരിക്കും, അത്യാവശ്യമായിട്ട് പോകേണ്ടവരായിരിക്കും. അപ്പൊ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക, ഒഴിവാക്കി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഡ്രൈവറുടെ ആവശ്യം.
3: ഇപ്പോ വണ്ടിയായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോ എല്ലാ പേപ്പേഴ്സും, RC ലൈസൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒന്നും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പൊ എല്ലാ വണ്ടിയിലും അതൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇത് ഇല്ല എങ്കിൽ പോലീസോ MVDയോ പിടിക്കുകയാണെങ്കിൽ ഫൈൻ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെല്ലാം കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ?
4: ആക്ച്വലി ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് വച്ചാൽ മതിയാവും. അതായത് ഡിജി ലോക്കറിലോ അല്ലെങ്കിൽ M-Parivahan നിങ്ങളുടെ ലൈസൻസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒന്ന് പരിശോധന വരികയാണെങ്കിൽ പോലും അത് കാണിച്ചാൽ മതിയാവും. നമുക്ക് തന്നെ അത് പരിശോധിച്ച് കണ്ടെത്താനുള്ള, ജെന്യുവൻ ആണോ എന്ന് അറിയാവുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത് വലിയൊരു
3: പ്രശ്നമല്ല.
4: പക്ഷെ എന്നാൽ നമ്മുടെ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ ഹാർഡ് കോപ്പി കൂടെ വെക്കണമെന്നൊരു ക്ലോസ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി അല്ല സോറി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അതിൽ വെക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് ഇത് ഇൻഷുറൻസിന്റെ, പ്രത്യേകിച്ചും ഇൻഷുറൻസ് പൊല്യൂഷൻ ഒക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇൻഷുറൻസിന്റെ ചിലതൊന്നും അപ്ഡേറ്റ് ആവാറില്ല സൈറ്റില്. അപ്പൊ അത് കമ്പനിക്കാരെ കൊണ്ട് നിർബന്ധമായി അത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ കോപ്പി വെക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. വെക്കണം എന്ന് നിർബന്ധമില്ല, ഇരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ അപ്പോഴത്തെ നെറ്റ്വർക്ക് ഇത് കറക്റ്റായില്ല, മേ ബി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്കും കിട്ടാറില്ല ചില സമയം, അപ്പൊ അത് കാണിച്ചു കൊടുക്കാമല്ലോ, നമുക്ക് അതിന് വേറെ
3: ഫൈൻ കൊടുക്കണ്ട കാര്യമില്ല.
0: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
3: Guest room, with our favorite wine. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
4: ബാക്ക് ടു ഗസ്റ്റ് റൂം വൃന്ദ സണിലാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്. ചിറ്റൂർ ജോയിന്റ് ആർടിഒ.
5: ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോവാ. നമ്മളിപ്പോ ഒരു എന്താ പറയുക, സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും ഒരു ചെറിയ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം റിസ്ക്കാണ്?
6: റിസ്ക്കാണ്, നിയമം തന്നെ അതിനെ എന്താണ് ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ് ആക്ച്വലി. അത് ഇപ്പോഴും മാത്രമല്ല, മുമ്പ് നമ്മുടെ റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞായിരുന്നു, മുമ്പ് നമ്മുടെ എന്താ പറയുക, ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതിലും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 വന്ന പുതിയ ലേറ്റസ്റ്റ് ഇതാണ്. അതിലും ഇത് പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, ബട്ട് ഒരു സമയത്ത് മാത്രം നമുക്ക് കയറിപ്പോവാ. അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി വലത്തേക്ക് തിരിയാനായിട്ട് റോഡിന്റെ മിഡിലോട്ട് കയറുന്ന സമയത്ത് ഇടതുവശത്തൂടെ നമുക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ, അതർവൈസ് നമുക്കില്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എതിരെ ഒരു വണ്ടി വരുമ്പോൾ നമ്മള്, ഞാനിപ്പോ വണ്ടി ഓടിച്ചു പോകുന്നു, എന്റെ എതിരെ ഒരു വണ്ടി വരുന്നു, ആ വണ്ടി വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് എന്റെ വണ്ടിയുടെ അടുത്തോട്ടാണ് വരുന്നതെന്ന് കണ്ടാൽ ഞാൻ ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും ലെഫ്റ്റിലോട്ടേ ഞാൻ ഒതുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അടുത്തുകൂടെ കയറി വരുന്ന ആളുടെ കാര്യത്തിന് ഒരു തീരുമാനമാവുമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് നമുക്ക് പറഞ്ഞിട്ടേ ഇല്ല, നേരത്തെ പറഞ്ഞ ഒരു അവസരത്തിൽ. പിന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ലെയിൻ ഉള്ളടത്ത്
5: പോവാം. അതെ അതെ, ഓക്കെ. ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോ ഒന്നോ രണ്ടോ മാസം നമ്മൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നു, വണ്ടി പഠിക്കുന്നു, ടൂ വീലറോ ഫോർ വീലറോ പഠിക്കുന്നു, ലൈസൻസ് കിട്ടുന്നു. ലൈസൻസ് കിട്ടിയ പാടെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ്, അതിപ്പോ ടൂ വീലർ ആവട്ടെ ഫോർ വീലർ ആവട്ടെ, അത് എത്രത്തോളം സേഫ് ആണ് ലൈസൻസ് കിട്ടിയ ഉടനെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നത്? അത് അപകടങ്ങൾ ഉണ്ടാക്കില്ല? പലപ്പോഴും നമ്മൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് അത്ര പരിചിതമല്ലാത്ത, അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
6: അതെന്ന് പറഞ്ഞാൽ അവനെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് ആദ്യം ലേണേഴ്സ് ആണ് എടുക്കുന്നത് അറിയാലോ. ലേണേഴ്സ് എടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മാസം നിർബന്ധമായും കഴിഞ്ഞാൽ മാത്രമേ ടെസ്റ്റ് ഡേറ്റ് കിട്ടുള്ളൂ, ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? ആ ഒരു മാസം ആ കുട്ടി ഈ വണ്ടിയിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇയാൾക്ക് ടെസ്റ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. ടെസ്റ്റിൽ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എല്ലാം ആ കുട്ടി വിജയകരമായി പൂർത്തിയാക്കിയാൽ അയാൾക്ക് ലൈസൻസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അയാൾ പ്രാക്ടീസ് ചെയ്തു, അയാൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, അയാളൊരു ഡ്രൈവറായി എന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നല്ല എക്സ്പേർട്ടായിട്ട് മാത്രമായിരിക്കും ടെസ്റ്റിന് വരിക, അല്ലെങ്കിൽ പാസ്സാവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവരാ ഒരുവിധമെങ്കിലും അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് റോഡ് സിറ്റുവേഷൻ, റോഡിൽ പ്രാക്ടീസ് ചെയ്യാതെ വേറൊരിടത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറെ കാലം ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് അവർ, നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ആദ്യത്തെ കുറെ കാലം, ഞാൻ എന്റെ വണ്ടിയിലൊക്കെ കുറെ കാലം എൽബോർഡ് വെച്ചിരുന്നു കേട്ടോ, ഈവൻ ലൈസൻസ് എടുത്തിട്ട് പോലും. കാര്യം എന്ന് പറഞ്ഞാൽ എൽബോർഡ് വെക്കുന്നതിന്റെ ഒന്ന് ഡിവൈറ്റ് ചെയ്ത് പറയാണ്. ലേണേഴ്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എൽമോഡ് വെച്ചിരിക്കുന്നു. ഇതില് ഗുണം എന്താന്ന് വെച്ചാല് മറ്റു വണ്ടിക്കാർക്ക് അറിയാൻ പറ്റും ഈ ഓടിക്കുന്ന ആള് ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഡ്രൈവർ. അപ്പൊ അയാളെ കൂടെ കെയർ ചെയ്ത് പോവാൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ പലർക്കും എല്ല് വെക്കാൻ ഭയങ്കര മടിയാണ്, നാണക്കേടല്ലേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ എല്ല് വെച്ചിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് മറ്റുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഒരു ന്യൂ ഡ്രൈവർ ആണ് എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോ ആ എന്തായാലും എക്സ്പേർട്ട് ആയി കുറെ ദിവസം ഓടിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞ് വേറെ ആക്സിഡൻസ് ഒന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വരുമ്പോഴാണ് അവന്റെ ആക്ച്വൽ മോഡിലോട്ട് അവൻ കയറുന്നത്, അവന്റെ എന്താ പറയാ
5: ഡ്രൈവർ.
6: അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ഡ്രൈവിംഗ് അറിയാത്ത കൊണ്ടല്ല, പക്ഷെ റോഡ് സിറ്റുവേഷൻസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ റെഗുലർലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണെങ്കിൽ പോലും ഓരോ ദിവസവും ആ റോഡിന്റെ സിറ്റുവേഷൻ വേറെയാണ്. റോഡ് അത് തന്നെയാണ്, ട്രാഫിക് സിറ്റുവേഷൻസ് മാറും, അൺഎക്സ്പെക്ടഡ് സംഭവങ്ങളെല്ലാം എപ്പോഴും വേണം സംഭവിക്കാം ഏത് ദിവസവും. അപ്പൊ ആ ഓരോ സിറ്റുവേഷനും നമ്മൾ ഓരോ ദിവസവും പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് വരെ ഡ്രൈവ് ചെയ്യണോ ആ ഡ്രൈവ് ചെയ്യുന്ന അന്ന് വരെ നമ്മൾ പഠിക്കുകയാണ്, പഠിച്ചോണ്ടിരിക്കുക, ഓരോ സിറ്റുവേഷൻസ് പഠിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഓവർ കോൺഫിഡന്റ് വരുമ്പോഴാണ് ഈ കുട്ടികള് മോനെ തോന്നിയതുപോലെ അവര് എന്താ പറയാ കറക്റ്റ് ആയിട്ടല്ല അവർ ചെയ്യുന്നത് എന്ന് തോന്നുന്ന പ്രശ്നം അവിടെയാണ്. അവൻ ഞാൻ മിടുക്കനാണ് എന്നൊരു സ്വയം ലേബലിംഗ് അവൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താതെ കയറി വരാൻ പറ്റില്ല.
4: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വൃന്ദ സനിൽ മാം. ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനിൽ പറഞ്ഞു തന്നിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ അത് പറയുന്നില്ല. അടുത്തയാഴ്ചയിലെ ഗസ്റ്റ് റൂമിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അടുത്തയാഴ്ചയിലെ ഗസ്റ്റ് റൂം തുടരും വൃന്ദ സനിൽ മാമുമായി. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എ.പി.ജെ. അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബി.ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. APG Abdul Kalam Technological University യുടെ കീഴിൽ BTech in Computer Science and Engineering, Artificial Intelligence and Machine Learning, Civil, Mechanical, Electronics and Communication Engineering, Electrical and Electronics Engineering എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: Law Point. Know your rights.
5: നമസ്കാരം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഹല്യയാണ് കേട്ടോ. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ മനോഹരമായിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറില്ലേ. എന്നാൽ പോലും ചിലപ്പോഴെങ്കിലും ദാമ്പത്യം എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത സാഹചര്യം വരാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിയമം എന്താണ് പറയുന്ന ഒരു കാര്യം, നിയമം നമ്മളെ സഹായിക്കുന്ന വഴികൾ എന്താണ്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേൾക്കാനായി പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇന്ത്യയിൽ ഓരോ മതവിഭാഗത്തിനും പ്രത്യേക വിവാഹ നിയമങ്ങൾ ഉണ്ടല്ലേ. ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം വ്യക്തി നിയമമുണ്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹ മോചനം, മ്യൂച്വൽ കൺസേൺ ഡിവോഴ്സ് ആണ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വഴി. എന്നാൽ ക്രൂരത, അതുപോലെ ഉപേക്ഷിച്ചു പോകൽ തുടങ്ങിയ കാരണങ്ങളാലും ഏകപക്ഷീയമായും വിവാഹ മോചനത്തിന് അപേക്ഷിക്കാറുണ്ട്. ഈ പഴയ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പകരം പുതിയ ഭാരതീയ ന്യായ സംഹിത സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത്. ദാമ്പത്യ നിയമങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളുമാണ് ലോ പോയിന്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. കൂടുതലായി കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: our point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ദാമ്പത്യ നിയമങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യം പറയുന്ന സമയത്തും ഡിവോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം പറയുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ജീവനാംശം. എന്താണ് ഈ ഒരു ജീവനാംശം? അതായത് വിവാഹമോചനത്തിന് ശേഷം ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇവിടെയാണ് ഈ ഒരു ജീവനാംശം അഥവാ മെയിൻ്റനൻസിന്റെ ഈ ഒരു പ്രാധാന്യം വരുന്നത്. പഴയ CRPC 125 പകരം ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS സെക്ഷൻ 144 പ്രകാരമാണ് ജീവനാംശത്തിന്റെ അപേക്ഷ നൽകുന്നത്. അതായത് ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കൾക്കും മെയിൻ്റനൻസ് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഭർത്താവിന്റെ വരുമാനം, ആസ്തി, ജീവിത നിലവാരം എന്നിവ കണക്കിലെടുത്താണ് കോടതി എപ്പോഴും ഒരു തുക നിശ്ചയിക്കുന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് തന്റെ താൽക്കാലികമായി ലഭിക്കുന്ന ഇന്റീരിയർ മെയിൻ്റനൻസിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനിയും കൂടുതലായി കേൾക്കാനുണ്ട് ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിതാഹലി 90.4 കേട്ട് കൂട്ടുകൂടാം.

0: all your rights.
1: മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ലോ പോയിന്റുമായി നിയമവും നിയമവശവുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ക്രൂരതയും ഭാരതീയ ന്യായ സംഹിതയും കുറിച്ചാണ്. അതായത് ദാമ്പത്യത്തിലെ ക്രൂരത വെറും ശാരീരികം മാത്രമായിട്ട് വരുന്നൊരു കാര്യമല്ല അല്ലേ, അത് മാനസികം കൂടിയാണ്, മെന്റലി നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് IPC സെക്ഷൻ 498A എന്ന വകുപ്പ്. ഇപ്പോൾ അത് നോക്കുകയാണെങ്കിൽ BNS സെക്ഷൻ 85 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീയെ ഉപദ്രവിക്കുന്നത്, മാനസികമായി പീഡിപ്പിക്കുന്നത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പുതിയ നിയമത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് സ്ത്രീധന നിരോധന നിയമപ്രകാരം, ഡൌറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം വലിയ കുറ്റമാണെന്ന് കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ പരാതി നൽകാൻ വൈകുന്നത് കേസിനെ ബാധിക്കില്ലെങ്കിലും കൃത്യസമയത്ത് നിയമസഹായം തേടുന്നത് നീതി വേഗത്തിൽ ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഈ ഒരു ദാമ്പത്യത്തിന്റെ ഈ ഒരു കേസ് പറയുന്ന സമയത്ത്, ഡിവോഴ്സ് കേസസ് പറയുന്ന സമയത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികൾ അല്ലെ, കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച് കേൾക്കാം. നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം തുടർ

0: Know your rights.
1: മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഖലി ഫ്രം 90.4. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ലോ പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന മുൻപായിട്ട് ഇനി പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ചാണ്. അതായത് അച്ഛനും അമ്മയും വേർപിരിയുന്ന സമയത്ത് കുട്ടികൾ ആരുടെ കൂടെ നിൽക്കണം? ഈ ഡിവോഴ്സ് കേസസ് വരുന്ന സമയത്ത് വരുന്ന മറ്റൊരു വലിയൊരു പ്രശ്നം ഇതാണല്ലേ. അപ്പൊ കോടതി ഇവിടെ പരിഗണിക്കുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ താല്പര്യമല്ല, മറിച്ച് എന്താ, മറിച്ച് കുട്ടിയുടെ ക്ഷേമം, വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോടതി ആ ഒരു സമയത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ കുട്ടിയുടെ പ്രായം, വിദ്യാഭ്യാസം, സുരക്ഷിതത്വം എന്നിവ നോക്കിയായിരിക്കും കോടതി എപ്പോഴും ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇതിനായിട്ട് ഫാമിലി കോടതികളുടെ സേവനം നമുക്ക് തേടാനായിട്ട് സാധിക്കും. നിയമം എന്നും തകർക്കാനുള്ളൊരു കാര്യമല്ല, മറിച്ച് എന്താ, തകർന്ന ജീവിതങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പോ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവകാശങ്ങൾക്കായിട്ട് നമ്മൾ ശബ്ദമുയർത്തുക. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിച്ച ഒരു കാര്യം എന്തായിരുന്നു? ദാമ്പത്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ വരുന്ന കുറെ നിയമങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോ പോയിന്റുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റഡി വിത് അഖലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today. Kia.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: AHLYA FM 90.4. It's Rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: Namaskaram. പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ആഴ്ചവട്ടത്തിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാനമായ ഒരു മാറ്റത്തോടെ നമുക്ക് തുടങ്ങാം. CBSE സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള തൃഭാഷാ പഠനം ഇനി മുതൽ കർശനമാക്കുകയാണ്. July 1 മുതൽ 6-ാം ക്ലാസ്സിൽ 3-ാം ഭാഷ പഠിപ്പിച്ചിരിക്കണമെന്ന് CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾക്ക് സർക്കുലർ നൽകിക്കഴിഞ്ഞു. May 31 ഏതു ഭാഷയാണ് പഠിപ്പിക്കുന്നതെന്ന് സ്കൂളുകൾ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം. NCERT വെബ്സൈറ്റിൽ ഇതിനായുള്ള ഔദ്യോഗിക പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാം. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിലും യാത്രക്കാരുടെ ആവശ്യങ്ങളിലും ചില സുപ്രധാന തീരുമാനങ്ങൾ ഈ വാരമുണ്ടായി. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് യാത്രക്കാരുടെ ഈ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെട്ടത്. കൂടാതെ വേളാങ്കണ്ണി തീർത്ഥാടകർക്കായി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട്. May 13, 20, 27 തീയതികളിൽ രാവിലെ 11 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് തിരിക്കുന്ന ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ 3 വേളാങ്കണ്ണിയിൽ എത്തും. ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസകരമായ മറ്റൊരു വാർത്ത, വരാനിരിക്കുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് വടം കിട്ടിയുള്ള നിയന്ത്രണത്തിന് പകരം അത്യാധുനിക ബാരിക്കോഡ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. മാധ്യമരംഗത്ത് നിന്നുള്ള മറ്റൊരു വാർത്ത, CBFC ചെയർമാനായി പ്രസാർ ഭാരതി മുൻ CEO ശശി ശേഖർ വെമ്പതി ചുമതലയേറ്റു എന്നതാണ്. പ്രസൂൺ ഭോഷിക്ക് പകരമായാണ് 3 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ നിയമനം. ആനുകാലിക വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ അറിയാൻ മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. സാമ്പത്തിക രംഗത്ത് രാജ്യം കൈവരിച്ച വലിയൊരു നേട്ടമാണ് GST വരുമാനത്തിലെ റെക്കോർഡ് വർധന. ഏപ്രിൽ മാസത്തിൽ 2.42 ലക്ഷം കോടി രൂപയാണ് GST ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8.7% വർധനയാണ് ഇത്. ആഗോള വിപണിയിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്താണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. കേരളത്തിന്റെ കാർഷിക മത്സ്യബന്ധന മേഖലകളിലും ഉണർവ് പ്രകടമാണ്. കഴിഞ്ഞ വർഷം കേരള തീരങ്ങളിൽ നിന്ന് 6.24 ലക്ഷം ടൺ സമുദ്ര മത്സ്യം ലഭിച്ചതായി CMFRI റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മത്തിയുടെ ലഭ്യതയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ മത്തിയുടെ ലഭ്യത. അതുപോലെ പാലക്കാട് മുതലമടയിലെ മാമ്പഴ കർഷകർക്കും ഇത് നേട്ടങ്ങളുടെ കാലമാണ്. ഗൾഫ് യുദ്ധ സാഹചര്യം കയറ്റുമതിയെ ബാധിച്ചെങ്കിലും ആഭ്യന്തര വിപണിയിലെ വർദ്ധിച്ച ആവശ്യം മൂലം 600 കോടി രൂപയുടെ വിറ്റുവരവാണ് മുതലമട മാങ്ങ ഈ സീസണിൽ നേടിയത്. ബാങ്കിംഗ് മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അറ്റാദായം രേഖപ്പെടുത്തി. 1455.14 കോടി രൂപയാണ് ബാങ്കിന്റെ വാർഷിക ലാഭം. പ്രവർത്തന ലാഭത്തിലും ബിസിനസ്സിലും റെക്കോർഡ് നേട്ടം കൈവരിച്ച ബാങ്ക് 45% ലാഭവിഹിതമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷം. രാഷ്ട്രീയ കേരളം ഇന്ന് വരെ കാണാത്ത വലിയൊരു അഴിച്ചുപണിക്കാണ് ഈ വാരം സാക്ഷ്യം വഹിച്ചത്. ഒരു പതിറ്റാണ്ടുകാലം ചുവന്ന് തുടുത്ത് കിടന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഒറ്റയടിക്ക് മാറി മറിഞ്ഞിരിക്കുന്നു. May 4 പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ UDF തരംഗമാണ് ആഞ്ഞടിച്ചത്. 140 മണ്ഡലങ്ങളിൽ നിന്ന് 102 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായി ഇത് മാറുന്നു. വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ 5 ജില്ലകളിൽ LDFന് ഒരു സീറ്റ് പോലും നൽകാൻ ജനങ്ങൾ തയ്യാറായില്ല. കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ കേവലം ഓരോ സീറ്റുകളിൽ മാത്രമാണ് LDFന് പിടിച്ചു നിൽക്കാനായത്. തൃശൂർ ജില്ലയിലെ പുതുക്കാട്, ആലപ്പുഴയിലെ ചേർത്തലയിൽ എത്തുമ്പോൾ മാത്രമാണ് LDFന് അടുത്തതായി ഒരു സീറ്റുള്ളത്. ഇതിനിടയിലുള്ള 31 മണ്ഡലങ്ങളും UDF പിടിച്ചെടുത്തുവെന്നത് പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി BJP 1 കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രത്യേകതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരുമാണ് താമര വിരിഞ്ഞത്. ഇതിനു പുറമെ ആറ്റിങ്ങൽ, പാലക്കാട്, മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള 6 മണ്ഡലങ്ങളിൽ BJP 2 സ്ഥാനത്തെത്തി. തിരുവല്ലയിൽ മുൻമന്ത്രി മാത്യു ടി തോമസ് 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വലിയ ചർച്ചയായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട കടുത്ത വെല്ലുവിളിയാണ് മറ്റൊരു പ്രധാന വാർത്ത. ആദ്യ 6 റൌണ്ടുകളിലും പിന്നിലായിരുന്ന മുഖ്യമന്ത്രി 7 റൌണ്ടിലാണ് ലീഡ് പിടിച്ചത്. ഒടുവിൽ 19,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. 2021 50,000 മുകളിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈയൊരു തിരിച്ചടി. പരാജയത്തിന് പിന്നാലെ അദ്ദേഹം ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ 1977 ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലുമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. വനിതാ പ്രാതിനിധ്യത്തിലും ഇത്തവണ വലിയ മാറ്റങ്ങളുണ്ട്. 11 വനിതകളാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. തൃക്കാക്കരയിൽ

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് വരുമ്പോൾ ഭീതിയും ആകാംക്ഷയും നിറഞ്ഞ വിവരങ്ങളാണ് പറയാനുള്ളത്. യമൻ തീരത്ത് നിന്ന് അജ്ഞാത സായുധ സംഘം യുറീക്ക എന്ന എണ്ണക്കപ്പൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഏദൻ ഗൾഫിൽ വെച്ച് പിടിച്ചെടുത്ത കപ്പൽ ഇപ്പോൾ സൊമാലിയൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടോഗോയുടെ പതാകയുള്ള ഈ കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകൾ ശ്രമം തുടരുന്നു. മറ്റൊരു നടുക്കുന്ന വാർത്ത, അപൂർവമായ ഹാൻഡ വൈറസ് ബാധിച്ച് 3 പേർ മരിച്ചതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ക്രൂസ് കപ്പലിലാണ് രോഗബാധ കണ്ടെത്തിയത്. മരിച്ചവരിൽ വയോധിക ദമ്പതികളും ഉൾപ്പെടുന്നു. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരെയും സംശയിക്കുന്നവരെയും ദക്ഷിണാഫ്രിക്കയിലെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയുടെ 228 സൈനിക സൗകര്യങ്ങളോ യുദ്ധ ഉപകരണങ്ങളോ ഇറാൻ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് റിപ്പോർട്ട്. യുദ്ധവിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും ഇന്ധന ഡിപ്പോകളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14-ഇന സമാധാന നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വച്ചത്. ഇറാനു മേലുള്ള ഉപരോധം പിൻവലിക്കുക, ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇതിനിടയിൽ UAE ഒപെക് പ്ലസിൽ നിന്ന് പിന്മാറിയത് എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾ പ്രതിദിന എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. ആഗോള വിപണിയിൽ എണ്ണ വില നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈയൊരു നടപടി. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഈ വാരം ഒരു യുഗത്തിന്റെ അന്ത്യവും പുതിയ തുടക്കങ്ങളും നാം കണ്ടു. ഇന്റർനെറ്റിന്റെ ആദ്യകാല സെർച്ച് സംവിധാനങ്ങളിലൊന്നായ ask.com 3 പതിറ്റാണ്ടിലെ സേവനത്തിന് ശേഷം പ്രവർത്തനം അവസാനിപ്പിച്ചത് പോയ വാരം 2026 May 1 ask.com ഔദ്യോഗികമായി പടിയിറങ്ങിയത്. കേരളത്തിലെ BSNL ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയുണ്ട്. സംസ്ഥാനത്തുടനീളം 6979 തദ്ദേശീയ 4G ടവറുകൾ BSNL സ്ഥാപിച്ചു കഴിഞ്ഞു. പൂർണ്ണമായി

ചോദ്യത്തിൽ കമ്മീഷന്റെ പ്ലാറ്റ്ഫോമുകൾക്ക് നേരെ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണ ശ്രമങ്ങളാണ് നടന്നത്. ഭാഗ്യവശാൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വിവരങ്ങൾ സുരക്ഷിതമായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഇനിയറിയാം കായിക ലോകത്തെ വിശേഷങ്ങൾ. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി മൈതാനത്തെ വിശേഷങ്ങൾ. കായിക ലോകത്ത് പണക്കൊഴുപ്പിന്റെയും റെക്കോർഡുകളുടെയും വാരമായിരുന്നു ഇത്. ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിനെ സ്റ്റീൽ വ്യവസായി ലക്ഷ്മി എൻ മിത്തലും അദാർ പുനാവാലിയും ചേർന്ന് 15,600 രൂപയ്ക്ക് ഏറ്റെടുത്തത് പോയ വാരമായിരുന്നു. ഇതോടെ മിത്തൽ ടീമിൽ 70 കളിക്കളത്തിലേക്ക് വന്നാൽ ചെന്നൈ സഞ്ജു സാംസൺ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗിനെ ആവേശം കൊള്ളിച്ചു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ന്യൂഡൽഹിക്കെതിരെ ഉജ്ജ്വല വിജയം നേടി ഫിൻ അലന്റെ ഒറ്റയാൾ പ്രകടനമായത്. വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സി പ്രഖ്യാപിച്ചുവെന്നതാണ് മറ്റൊരു പ്രധാന കായിക വാർത്ത. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. 12 മുതൽ ഇംഗ്ലണ്ട് ടൂർണമെന്റ് നടക്കുന്നത്. ഈ താരം വിനേഷ് ഫോഗട്ട് ബ്രിജ് ഭൂഷണെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ താനും ഒരു പരാതിക്കാരിയാണെന്ന് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിലൂടെ വൈകാരികമായാണ് താരം ഇക്കാര്യം പങ്കുവച്ചത്. കായികരംഗത്തെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി കലാലോകത്തേക്ക് പോവാം. ചെറിയ

കലാലോകത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. വിനോദ ലോകത്ത് ആവേശകരമായ വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറും രാഷ്ട്രീയ പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് വെള്ളിത്തിരയിലെ താരങ്ങളുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു. മൂന്ന് മുന്നണികളും പ്രമുഖ താരങ്ങളെയാണ് ഇക്കുറി ഗോദയിൽ ഇറക്കിയത്. അതിലേറ്റവും ശ്രദ്ധേയമായ വിജയം നേടിയത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി മാത്രമാണ്. BJPയുടെ കരുത്തയായ ശോഭാ സുരേന്ദ്രനെയും ഇടത് സ്വതന്ത്രൻ NMR റസാക്കിനെയും നേരിട്ട പിഷാരടി 13,147 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തന്റെ കന്നി അംഗം അവിസ്മരണീയമാക്കിയത്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പിഷാരടി ഇനി നിയമസഭയിൽ ഉണ്ടാകും. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു പുതിയ ചരിത്രം ജനിക്കുകയാണ്. തമിഴക വെട്രി കഴകമെന്ന തന്റെ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ദളപതി വിജയ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണമുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പോയ വാരം കണ്ടത്. ഈ മഹാവിജയത്തിൽ വിജയിക്ക് ആശംസകളുമായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലാലേട്ടനും രംഗത്തെത്തി. ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ആദരമെന്ന് മോഹൻലാൽ കുറിച്ചപ്പോൾ തമിഴ്നാടിനെ നയിക്കാൻ പോകുന്ന വിജയിക്ക് എല്ലാ പിന്തുണയും മമ്മൂക്ക വാഗ്ദാനം ചെയ്തു. രജനീകാന്ത്, കമലഹാസൻ തുടങ്ങിയ വൻ താരനിര തന്നെ വിജയിക്ക് അഭിനന്ദനങ്ങളുമായി എത്തി. സിനിമാ നിർമ്മാണ രംഗത്തെ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയ സംവിധായകൻ ഗിരീഷ് ADയുടെ പുതിയ ചിത്രം ബദ്ലഹേം കുടുംബ യൂണിറ്റ് ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ്. നിവൻ പോളിയും അമിത ബൈജവും ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം ചാലക്കുടി മുതൽ ഹൈദരാബാദ് വരെയുള്ള വിവിധ ലൊക്കേഷനുകളിലായി 100+ ദിവസങ്ങളെടുത്താണ് ഷൂട്ട് ചെയ്തത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത് എന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ആരാധകർക്ക് നൽകുന്നത്. മറ്റൊരു വലിയ പ്രഖ്യാപനം ജോഷി ജോജു ജോർജ് കൂട്ടുകെട്ടിന്റേതാണ്. പൊറിഞ്ചു മറിയൻ ജോസ് ആന്റണി എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ ആക്ഷൻ ത്രില്ലറിന് തിരക്കഥ ഒരുക്കുന്നത് അനൂപ് മേനോനാണ്. ഇതാദ്യമായാണ് അനൂപ് മേനോൻ ഒരു ജോഷി ചിത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്നത്. ജോജു ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന പരിപാടി എന്ന സിനിമയ്ക്ക് ശേഷം ഈ ചിത്രം ആരംഭിക്കും. സിനിമയ്ക്കുള്ളിലെ സിനിമയും രാഷ്ട്രീയവും പണക്കൊഴുപ്പും നിറഞ്ഞ ഈ വാരത്തിലെ കലാലോകത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. വാർത്തകളുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ചില വിയോഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന നടൻ സന്തോഷ് നായരുടെ വിയോഗം സിനിമാ ലോകത്തിന് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. പത്തനംതിട്ട ഏനത്ത് വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടമാണ് അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നത്. സന്തോഷ് സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ കഴിയവേ സംഭവിച്ച ഹൃദയാഘാതമാണ് അദ്ദേഹത്തെ നമ്മിൽ നിന്നും അകറ്റിയത്. 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ സന്തോഷ് നായർ 100-ലധികം ചിത്രങ്ങളിൽ വില്ലനായും നായകനായും സഹനടനായും തിളങ്ങി. മോഹൻലാലിന്റെ MG കോളേജിലെ ജൂനിയറായിരുന്നു അദ്ദേഹം. പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. തന്റെ സ്വസിദ്ധമായ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച സന്തോഷിന്റെ വിയോഗം നികത്താനാവാത്തതാണ്. ആഗോള മാധ്യമ രംഗത്തെ കുലപതി CNN സ്ഥാപകൻ ടെഡ് ടർണറുടെ മരണവാർത്തയും ഈ വാരം നമ്മെ തേടിയെത്തി. 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മൗത്ത് ഓഫ് ദ സൗത്ത് എന്ന് വെളിപ്പേരുള്ള ടർണർ വാർത്താ സംപ്രേഷണ രീതികളെ ലോകത്തെവിടെയും തത്സമയം എത്തിച്ച് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച വ്യക്തിയാണ്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിത്തറ പാകിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. തമിഴ് മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ പ്രമുഖനായ RB ചൌധരിയുടെ വിടവാങ്ങലും വേദനയോടെയാണ് സിനിമാ ലോകം കേട്ടത്. രാജസ്ഥാനിലെ ജോധ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നടൻ ജീവയുടെ പിതാവായ അദ്ദേഹം സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന ബാനറിലൂടെ 1988 മുതൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവാണ്. 1990 പുറത്തിറങ്ങിയ പുതുവസന്തം എന്ന ചിത്രം തമിഴ്നാട് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. വാർത്തകളുടെയും വിശേഷങ്ങളുടെയും ഈ വട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോ മാറ്റങ്ങളെയും ഓരോ വിടവാങ്ങലുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: 9500 അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along with a sporty SUV design.

0: നോക്കു വെള്ളിക്കിണ്ണം തുള്ളിത്തോളം.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496-000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy...
5: Namaskaram. Pradeshika Vartakal. Vaikunada Sabitha Anand. Pradhana Vartakal. Tamil Nadu Mukhyamandriyaye Tamilaga Vettrikalagam Nerdava C. Joseph Vijay Adhikaramechu. Vijayine Pradhana Mandri Narendra Modi Abhinandichu. Keralathile Mukhyamandriye കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. 3 സംസ്ഥാനങ്ങളിലെ BJP വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SC നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേറ്റു. 59 വർഷത്തിനുശേഷം ആദ്യമായാണ് ദ്രാവിഡേതര കക്ഷിയുടെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത്. 1967 ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതും സവിശേഷതയാണ്. 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചത്. VCK, IUML പാർട്ടികളുടെ 2 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVKക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം തന്നെ വിജയ് 3 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മയക്കുമരുന്ന് നിയന്ത്രണത്തിനും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് അത് സൌജന്യമായി നൽകുന്നതിനുമാണ് അദ്ദേഹം ഉത്തരവിൽ ഒപ്പുവച്ചത്. വിഷപ്പിന്റെ വില അറിയാവുന്ന ആളാണ് താനെന്നും പൊതുപണം ദുരുപയോഗം ചെയ്യില്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കുശേഷം ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമായിരിക്കും. അഴിമതിക്ക് ഭരണത്തിൽ സ്ഥാനമുണ്ടാവില്ലെന്നും പല അധികാര കേന്ദ്രങ്ങളുണ്ടാവില്ലെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം വി ഡി സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. അഞ്ചാം തവണയാണ് എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജ്ഞാനേഷ് കുമാർ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ നയങ്ങളോട് പൊതുജനങ്ങളുടെ പിന്തുണയ്ക്ക് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗളൂരുവിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ വെറും മൂന്ന് സീറ്റുകളിൽ നിന്നാണ് പാർട്ടി ആരംഭിച്ചതെന്നും 10 വർഷത്തിനുള്ളിൽ വലിയ പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. രണ്ട് ദിവസത്തെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രിയോഗത്തിൽ വിലയിരുത്തും. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരുനോട്ടം എന്ന ആമുഖ പരിപാടി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 നാടക പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശബ്ദ വിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്ക് ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
6: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്ത് നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. രണ്ടുപേർക്ക് ഭക്ഷണം ഉൾപ്പെടെ 3,000 രൂപയാണ് നിരക്ക്. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവം മരമാണ് വനം വകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
5: ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് എസ്സിയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് എഫ്സി കെഎസ്ഇബിയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ്സി കർണാടകയുടെ കിക്സ്റ്റാർട്ട് എഫ്സിയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മോഷണങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന ആവിഷ്കരിച്ച പരിപാടിയിൽ മോഷണങ്ങൾ തടയുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സഹായം തേടാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം 1+ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. 3 സംസ്ഥാനങ്ങളിലെ ബിജെപിയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
7: ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia, movement that inspires.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 0492322500. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അഹല്യഫം 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കാതോരമുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ, ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഈ ഒരു മണിക്കൂർ നേരത്തിലൂടെ നമ്മൾ ഒന്നിച്ച് ആ പഴയ നൊസ്റ്റാൾജിയ കാലത്തിലേക്ക് പോവുകയാണ്. ആ നൊസ്റ്റാൾജിയ നമ്മളിലേക്ക് തരാനായിട്ട് ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ മോഹൻ സിത്താരയുടെ മ്യൂസിക് ഡിറക്ഷനിൽ മലയാളത്തിൽ പിറന്ന ഗാനങ്ങളാണ്. 90s മുതൽ 2000s വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പാട്ടുകൾ. അതിലാദ്യം കറുത്ത പക്ഷികൾ എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. ഈ പാട്ട് മനഃപൂർവ്വമായി ആദ്യം ഞാൻ എടുത്തു വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. 2006 കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കറുത്ത പക്ഷികൾ. വയലാർ ശരത്ചന്ദ്രവർമ്മ ഏറ്റവും സുന്ദരമായ വരികൾ കൊണ്ട് നമ്മളെ മൂടുന്ന പാട്ടാണിത്. മോഹൻ സിത്താരയുടെ സംഗീതം, പി ജയചന്ദ്രൻ എന്ന ഗായകൻ അദ്ദേഹം ഹൃദയത്തിൽ നിന്നും പാടിയൊരു പാട്ട്. അൺഫോർച്ചുനേറ്റ്ലി മലയാള സിനിമാ ഗാനങ്ങളിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകൂടിയാണ് ഈ ഒരു ഗാനം. ആ പാട്ടാണ് മോഹൻ സിത്താരയുടെ ഗാനങ്ങളിൽ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം.

മോഹൻ സിത്താരയുടെ ഒരു അപാര ഓർക്കസ്ട്രേഷനുള്ളൊരു പാട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പാട്ട് ആലപിക്കാനായി അവസരം കൊടുത്തത് മഞ്ജരിക്കാണ്. അസാധ്യമായ ഫീല് തരുന്നൊരു പാട്ട് കൂടിയാണിത്. മനോഹരമായ വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയിട്ടുണ്ട്. എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടാണ് കറുത്ത പക്ഷികൾ എന്ന അതേ സിനിമയിലെ മറ്റൊരു ഗാനം.

മൂന്നിൽ അക്കു അക്ബർ സംവിധാനം ചെയ്ത സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തില് ഗസലിന്റെ ശൈലിയുള്ള ഗസൽ പോലെ തോന്നുന്ന ഇടയ്ക്ക് മാപ്പിളപ്പാട്ടിന്റെ ശൈലികൾ കയറി വരുന്ന ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു പാട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ്, മോഹൻ സിത്താരയുടെ സംഗീതം, വിധു പ്രതാപും മഹാദേവനും ചേർന്ന് പാടിയ 2003 പുറത്തിറങ്ങിയ സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ആ പാട്ടാണ് ഇനി.

എൻ.എഫ്. വർഗീസ് എന്ന അതുല്യ നായകന്റെ അവസാനത്തെ സിനിമയായിരുന്നു 2002 പുറത്തിറങ്ങിയ സ്നേഹിതൻ എന്ന ചിത്രം. ആ സിനിമ ഒരു പരാജയ ചിത്രമായിരുന്നുവെങ്കിലും അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് മകരനിലാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ്, മോഹൻ സിത്താരയുടെ ഈണമാണ്, ദാസേട്ടന്റെ ഹൃദയാർദ്രമായ ആലാപനം. ആ ശബ്ദം ഈ യൂസഫ് അലി കേച്ചേരി എഴുതിയ വരികളിലുടനീളം അങ്ങനെ ഒഴുകുകയാണ് മോഹൻ സിത്താരയുടെ ഈണത്തിലൂടെ.

1991 വിനയൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം ഇമോഷണലി നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സിനിമയാണ്. മനോഹരമായ പാട്ടുകൾ നമുക്ക് തന്ന സിനിമയാണ്. ആ സിനിമയിലെ ഒരു പാട്ടിലേക്കാണ് യൂസഫ് അലി കേച്ചേരി പ്രകൃതിയുടെ എല്ലാവിധ വർണ്ണനകളും കൊണ്ട് നിറച്ചൊരു പാട്ട്. ഗന്ധർവ ഗായകന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഗ്രാമീണ നന്മയുള്ളൊരു പാട്ടായിട്ടത് മാറാണ്. മോഹൻ സിത്താര എന്ന സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ ഒരു ദൈവിക സ്പർശത്തിൽ വിരിഞ്ഞൊരു സംഗീതമാണത്. കഥയിലെ നായകൻ രാമുവിന് വേണ്ടി ആത്മാവിൽ തട്ടിയാണ് യൂസഫ് അലി കേച്ചേരി ഈ പാട്ടിന് വരികൾ ഒരുക്കിയത്. പ്രകൃതിയെ നമുക്ക് കൺമുന്നിലെങ്ങനെ കാണാൻ സാധിക്കും. ഈ പാട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേൾക്കുന്നു.

എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ അതിമനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് ഇനി. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് പലരും ആശിച്ചു പോകുന്ന ഒരു പാട്ടാണ്. അറിയാതെ മനസ്സിൽ പുതുമഴയുടെ ഗന്ധം നിറയുന്ന പാട്ട്. ഒപ്പം നമ്മുടെ കണ്ണുകളും നിറഞ്ഞു പോകും ചില സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ. മുദ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, എം ജി ശ്രീകുമാറിന്റെ ശബ്ദം.

പിതാവിന്റെ ചങ്ങാതി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ വരികളെഴുതി മോഹൻ സിതാര പഴയകാല ഗാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ചെയ്തൊരു ഇനമാണ് പതിനേഴിന്റെ പൂങ്കരലിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ശ്രേയാ ഘോഷാലും കബീർ എന്ന ഗായകനും ചേർന്ന് അതിമനോഹരമായി ഹൃദയാർദ്രമായി ആലപിച്ച ആ ഗാനമാണ് ഇനി മോഹൻ സിതാര ഹിറ്റ്സിൽ കേൾക്കുവാൻ പോകുന്നത്.

മോഹൻസിത്താര എന്ന സംഗീതജ്ഞന്റെ ഭാഗ്യവർഷമായിരുന്നു 1999. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഹിറ്റ്സ് അദ്ദേഹം നമുക്കായി സമ്മാനിച്ച വർഷം. എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ട് നിറഞ്ഞ സിനിമകളായിരുന്നു എല്ലാ സിനിമകളും. അതില് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി മോഹൻസിത്താര ഈണം പകർന്നൊരു പാട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് അന്ന് ആ കാലഘട്ടത്തില് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാനമായിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കുറേയധികം കാലം കഴിഞ്ഞിട്ട് പഴയ പാട്ടുകളുടെ കൂട്ടത്തിൽ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഭാരം നിറയ്ക്കുന്ന കട്ട നൊസ്റ്റാൾജിയ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ടായിട്ട് മാറി. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ദാസേട്ടന്റെ ആലാപനത്തിൽ നമുക്ക് ആസ്വദിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

2000-ൽ പുറത്തിറങ്ങിയ വർണ്ണ കാഴ്ചകൾ എന്ന ചിത്രം സുന്ദർദാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കീച്ചേരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് കെ എസ് ചിത്ര പാടിയൊരു പാട്ടിലേക്ക്

നെടുമുടി വേണു എന്ന നടന്റെ വേണുചേട്ടന്റെ കഥാപാത്രങ്ങളിൽ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമാണ്. എല്ലാവർക്കും അസൂയ തോന്നിപ്പിക്കുന്ന ഒരു അച്ഛനും മകനുമായി നെടുമുടി വേണുചേട്ടനും ദിലീപും ജീവിച്ച സിനിമയാണ് ഇഷ്ടം എന്ന സിനിമ. ആ സിനിമയില് ഒരു പാട്ടുണ്ട്, പഴയ കാലങ്ങളിലേക്ക് ഉള്ള ഒരു തിരിച്ചുപോക്ക് വളരെ അനായാസമാക്കിയ ഒരു പാട്ട്. അത്ര മനോഹരമായിട്ട് നമ്മൾ ആ പഴയ കാലത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നിപ്പിക്കുന്ന, നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പാട്ട്. സച്ചിദാനന്ദൻ പുഴങ്കര എന്ന കവിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ എന്നെന്നും ഓർക്കാൻ രണ്ടേ രണ്ട് പാട്ടുകൾ മാത്രം, അത് ധാരാളമാണ്. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി, ആ ഗാനവും ഇപ്പോ നമ്മൾ കേൾക്കുവാൻ പോകുന്ന കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം എന്ന പാട്ടും, ഈ രണ്ട് ഗാനങ്ങൾ തന്നെ ധാരാളം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പേര് പാട്ട് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ പഴയ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് കാണും, അല്ലെങ്കിൽ ആ നല്ല നൊസ്റ്റാൾജിയ കാലത്തിലേക്ക് തീർച്ചയായിട്ടും പോയിരിക്കും. അതിമനോഹരമായ പ്രണയം തുളുമ്പുന്ന പാട്ടാണ് ഇഷ്ടം എന്ന സിനിമയിലെ, 2001 സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലെ പാട്ട്. സച്ചിദാനന്ദൻ പുഴങ്കര എന്ന കവിയുടെ കവിത തുളുമ്പുന്ന വരികൾക്ക് മോഹൻ സിത്താരയുടെ നൊസ്റ്റാൾജിയ കലർന്ന സംഗീതം, ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ എത്താം ഇതേ സമയം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
6: Kia, movement that inspires.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
8: Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: Gotta get that.

0: കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകൂടാ.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ മെയ് 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447721311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിക്കാലം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ എഫ്എമ്മും അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: It's rhythm of Palakkad.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: Listen without break with Ahalya FM

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി

0: ബന്ധപ്പെടു അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: EPG അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കാ നിർമ്മാണ് ഐസേ യുവാവോ സേ ഹീ ഹോഗാ ജോ യുവാ മാനസിക രൂപ സേ ശാന്ത ഹോ ജോ സാമാജിക രൂപ സേ ജിമ്മേദാർ ഹോ ഓർ ജോ സമാജ് കേ പ്രതി സംവേദൻശീൽ ഹോ. ഇസ്ലിയെ സ്പിരിച്വൽ വെൽബീയിംഗ്, മെന്റൽ ഹെൽത്ത്, യോഗ, മെഡിറ്റേഷൻ ഇസ് പർ കാം കർനേ വാലി ആത്യേ മഹത്വപൂർണ.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ്

0: ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചേർന്ന ചടങ്ങിൽ അദ്ദേഹം സത്യപ്രതി ദുരന്തങ്ങൾ നേരിടാനുള്ള അമിഷാ അവലോകനം ചെയ്തു. ഏജൻസികളുടെ സന്നദ്ധത മന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് മൂന്ന് വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന്

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ എഫ്എമ്മും അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ മെയ് 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
7: ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ സ്പേസ് അല്ല കേട്ടോ, നമ്മുടെ റിലേഷൻഷിപ്സിലെ സ്പേസ്. നമ്മളിൽ പല ആളുകൾക്കും ഒരു സ്വഭാവമുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പല ആളുകളും അങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ് അങ്ങനെ വരാറുള്ളത്. എടാ, നീ ആ ബ്ലൂ ഷർട്ട് ഇട്ടാൽ മതി, അതാ നിനക്ക് ചേരണേ. നീ എന്തിനാ ഇപ്പം ഈ ന്യൂസ് കാണണേ? എപ്പോഴും നിന ന്യൂസ് കണ്ടോണ്ടിരിക്കണേ. ആ ചാനൽ മാറ്റ്, സിനിമ വെക്ക്. നമുക്ക് ഇന്ന് ബിരിയാണി കഴിക്കാം, ഫ്രൈഡ് റൈസ് വേണ്ട. ഇങ്ങനെ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എല്ലാ വ്യക്തികളും യുണീക് ആയിട്ടുള്ള സംഗതികളാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറയട്ടെ, പുള്ളിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിനോടും നിർബന്ധം പറയാണ്, എനിക്ക് കട്ടൻ ചായ മതി, നീയും കട്ടൻ ചായ കുടിച്ചാൽ മതി എന്ന്. അതെന്താ അത്? എനിക്കിപ്പോൾ കട്ടൻ ചായയാണ് ഇഷ്ടമെങ്കിൽ നീ, നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ നീ കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ എന്നല്ലേ പറയണ്ടേ. അങ്ങനെ ആ വീട്ടില് ഈ ചായയെ ചൊല്ലി തന്നെ വലിയ വേൾഡ് വാർ നടന്നു. ഇത് തമാശയായിട്ട് ഇങ്ങനെ തോന്നാം ഒരു വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ, പിന്നെ ചായന്റെ പേരിലാണ് ഇത്ര പ്രശ്നം എന്ന് ആലോചിക്കാം. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക, വലിയ വേൾഡ് വാറിലേക്ക് അത് പോയി ചെന്നെത്തുന്നത് സ്വാഭാവികമാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ മനുഷ്യർ എത്ര വിചിത്രമാണ്. വെറൈറ്റി ആയിട്ടുള്ള ആളുകളല്ലേ ഓരോ മനുഷ്യരും. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, എന്താ ചിന്തകൾ ഒക്കെ ഡിഫറെൻ്റാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ അല്ലെങ്കിൽ ഒരു സിനിമ വേറൊരാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എനിക്കിപ്പോൾ ചായയാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് ഒരു പക്ഷേ കട്ടൻ ചായ ആയിരിക്കും ഇഷ്ടം, നാരങ്ങ വെള്ളമായിരിക്കും ഇഷ്ടം. ഈ വ്യത്യാസമാണ് സത്യത്തിലെ ലോകത്തിൻ്റെ ഭംഗി എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതത്തിലെ ഈ വെറൈറ്റി വരുമ്പോഴാണ് അതിനൊരു സ്പൈസ് ഉണ്ടാവുന്നത് അല്ലേ. വെറൈറ്റി ഈസ് ദി സ്പൈസ് ഓഫ് ലൈഫ് എന്നുള്ളൊരു സംഗതി കേട്ടിട്ടുണ്ടോ? എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വേറൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇത് കൂടുതലും റിലേഷൻഷിപ്സിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ മാത്രമല്ല, ഒരു അച്ഛൻ മകൻ ബന്ധം എടുത്തു നോക്കൂ. അച്ഛൻ മകനെ കൊണ്ട് നിർബന്ധിച്ച് എഞ്ചിനീയറിംഗ് എടുപ്പിക്കുകയാണ്. ഈ മകൻ ഒട്ടും താല്പര്യമില്ല എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട്. അച്ഛൻ വിചാരിക്കുന്നത് മകന്റെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കാം, നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മകന്റെ ഉള്ളിന്റെ ഉള്ളിൽ സിനിമ, ആർട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നു അവന്റെ ആഗ്രഹം. അവിടെ തുടങ്ങുന്നു അച്ഛനും മോനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉലച്ചില്. പിന്നെ അത് ചെന്ന് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തെ നമ്മൾ ആരെയും മാറ്റാൻ വേണ്ടി ജനിച്ച ആളില്ലല്ലോ. ഓരോരുത്തരും ഓരോരോ അത്ഭുതങ്ങളാണ്. അവരുടെ ആ ഒരു വണ്ടർ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ലൈഫ് ഏറ്റവും സൂപ്പറാവുന്നത്. ഒരു മനോഹരമായ പെയിന്റിംഗിൽ ചുവപ്പും നീലയും പച്ചയും ഒക്കെ വേണം അല്ലെ. എല്ലാം കൂടെ ഒരേ കളറായാൽ ബോറടിക്കില്ലേ. അതുപോലെ തന്നെയാണ് ഓരോ റിലേഷൻഷിപ്സും എന്ന് മനസ്സിലാക്കുക.

ആള് ആടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പാവം തോന്നും. അയ്യോ, ആളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ആൾ ജീവിക്കുന്നത്. ഞാൻ ഫോഴ്സ് ചെയ്തൊരു ലൈഫാണ് ആളുടെ. അപ്പം നിങ്ങളൊരു ഇമ്പോസിംഗ് പേഴ്സണാലിറ്റിയാണ്, എന്തൊരു മോശപ്പെട്ട ആൾ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സാറാമ്മയുടെയും കേശവൻ നായരുടെയും കഥ പറഞ്ഞ ബഷീറിന്റെ ചെറുകഥയില് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിൽക്കുന്ന, രണ്ട് വിശ്വാസങ്ങളിലുള്ള, രണ്ടിടത്ത് നിൽക്കുന്ന രണ്ട് ഇഷ്ടങ്ങളുള്ള ആളുകളാണ് സാറാമ്മയും കേശവൻ നായരും. ആ കഥയില് സാറാമ്മ ചായയും, സാറാമ്മയാണോ ചായ എന്നറിയില്ല, കേശവൻ നായരും സാറാമ്മയും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ് കൂടി. അതങ്ങനെ ചെയ്യുന്ന ഒരാണെന്നുണ്ടെങ്കിൽ അത് ആ ഇന്നിവിടെ നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എഴുത്തോല അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി. യുവരോൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: എപിജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: ആരോഗ്യമുള്ള പുഞ്ചിരി, ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും അഹല്യയിൽ ലഭ്യമാണ്. ആത്മവിശ്വാസമുള്ള പുഞ്ചിരോ അഹല്യ 090.
3: കേരളത്തിലെ 8 മാത്തമാറ്റിക്സിൽ BA, BCom കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റലും അഹല്യ 9184 ഒരു സുവർണ അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെ വിസ്മയം തീർക്കുന്ന യുവകഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിനായി പങ്കെടുക്കുക. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something

0: for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: FM 90.4. It's Rhythm of Palakkad.

0: ഇപിജി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണും ചെയ്യുന്നു. മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം

0: അധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൌകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: എപിജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: വീക്കെൻഡ് ഡയറി.
6: ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
7: നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയുമായി ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇന്ന് May 10 ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു അവധിക്കാലത്തിന്റെ ആലസ്യത്തിലായിരിക്കും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എങ്കിൽ ആലസ്യമൊക്കെ മാറ്റിവെച്ചോളൂ, ഇനി നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കേൾക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാണല്ലോ, എന്തായാലും പറയാൻ വേണ്ടി ഞാൻ റെഡിയാണ് കേട്ടോ. നാളെ May 11 തിങ്കളാഴ്ച ദിവസമല്ലേ. നമ്മുടെ ഡയറിയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു പേജാണ് കേട്ടോ ഇത്. കാരണം എന്താ, ദേശീയ സാങ്കേതിക ദിനമാണ് May 11, നാഷണൽ ടെക്നോളജി ഡേ. 1998 ഇന്ത്യ നടത്തിയ ആ ഒരു അണുപരീക്ഷണം ഇന്നും ഓരോ ഭാരതീയന്റെയും നെഞ്ചിലൊരു അഭിമാനമാണല്ലേ. ശാസ്ത്രം ഇത്രയേറെ വളർന്ന 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ, അന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ കാണിച്ച ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു അടിത്തറ. സാങ്കേതിക വിദ്യ വെറുമൊരു യന്ത്രമല്ല അല്ലേ, അത് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം കൂടിയാണ്. അപ്പോൾ നാളെ ഒരിക്കൽ കൂടി നമുക്ക് ആ ഒരു കാര്യം ഓർക്കണം, May 11 തീയതിയാണ് ടെക്നോളജി ആചരിക്കപ്പെടുന്നത്. ഡയറിയിലൂടെ ഈ ഒരു ഇമ്മണി വലിയ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. കേൾക്കാം മനോഹരമായ പാട്ടിനെ. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം കിട്ടി കേട്ട്.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇനി നമുക്ക് പറയാനുള്ള ഈ ഒരാഴ്ചയിലെ അടുത്ത ഒരു ഇമിനി വലിയ വിശേഷം നോക്കുകയാണെങ്കിൽ മെയ് 12 ചൊവ്വാഴ്ചയെ കുറിച്ചാണ് പറയേണ്ടത് കേട്ടോ. ലോകത്തിന് കരുണയുടെ വെളിച്ചം നൽകിയ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം, അതായത് അന്താരാഷ്ട്ര നഴ്സസ് ഡേ ആണ് മെയ് 12. നമ്മുടെ വീട്ടിലൊരാൾക്ക് വയ്യാതെ വരുന്ന സമയത്ത് ഒരു മാലാഖയെ പോലെ ഓടിയെത്തുന്ന ആ ഒരു നഴ്സുമാരുണ്ടല്ലോ, അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം മാറ്റിവെക്കാന്നുള്ളതാണ്. ഈ മരുന്നിനേക്കാൾ വലിയൊരു രോഗശാന്തി അവരുടെ ഒരു കരുതലിനുണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പലതവണ ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു ചൊവ്വാഴ്ചക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര നഴ്സ് ഡേ ആണ്. രണ്ടാമത്തേതാണ് അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം കൂടിയാണ് മെയ് 12. വീക്കെൻഡ് ഡയറിയിൽ ഇനിയും ഈ ഒരാഴ്ചയിലെ ഇമ്മണി ബലി വിശേഷം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. നമ്മൾ വീക്കെൻഡ് ഡയറിയിലെ മധ്യ താളുകളിലേക്ക് എത്തുകയാണ്. അതായത് മെയ് 15. മെയ് 15 വിശേഷമാണ് ഇനി വീക്കെൻഡ് ഡയറിയിൽ പങ്കുവെക്കാനായി പോകുന്നത്. മെയ് 15 എന്ന് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ്. അന്താരാഷ്ട്ര കുടുംബ ദിനമാണ് മെയ് 15. ലോകത്ത് നമുക്ക് എന്ത് സംഭവിച്ചാലും സാരില്ലട എന്ന് പറയാൻ വേണ്ടി നമ്മുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് ഈ ഫോണും ലാപ്ടോപ്പും എല്ലാം ഒന്ന് മാറ്റിവെച്ച് അച്ഛനോടും അമ്മയോടും മക്കളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം. ആ ഒരു സ്നേഹമാണ് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം അല്ലേ? കാരണം മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനം. ഇനി ഈ ഒരാഴ്ചയുടെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത്

17 ശനിയാഴ്ച ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം കൂടിയാണ്. ലോകത്തിന്റെ ഏത് കോണിലുള്ളവരോടും ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ആശയവിനിമയം ഇത്രയും എളുപ്പമായി ഈ ഒരു കാലത്ത് ദൂരെയുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ തിരക്കാനായിട്ട് ഈ ഒരു ശനിയാഴ്ച നിങ്ങൾ മറക്കേണ്ട കേട്ടോ. റേഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതും ഈ ഒരു വലിയ വിനിമയ ശൃംഖലയുടെ ഭാഗം തന്നെയല്ലേ. അപ്പോ 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഡേ.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഹല്യ ഫ്രം 90.4. കൂടെയുണ്ട് ഞാൻ ആയില്യ. വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരു വാരത്തിലെ അവസാന പേജിലേക്ക് ഒരു പ്രത്യേക വിശേഷമുണ്ട്. എന്താ വീക്കെൻഡ് ഡയറിയുടെ ഈ വാരത്തിലെ ആ ഒരു അവസാന പേജ്, അതായത് അവസാനത്തെ ആ ഒരു വിശേഷം, അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? May 17 ലോക അഗ്രി ടൂറിസം ദിനമാണ് കടന്നു വരുന്നത്. മണ്ണിൽ പണിയെടുക്കുന്നത് കാണാനും കൃഷി അറിയാനും കുട്ടികളുമായി ഒരു ഫാം സന്ദർശിക്കുന്നതൊക്കെ വലിയൊരു കാര്യമാണല്ലേ, നല്ലൊരു കാര്യം തന്നെയാണ്. ഈ കോൺക്രീറ്റ് കാടുകളിൽ നിന്ന് മാറി പ്രകൃതിയിലേക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ May 11 മുതൽ May 17 വരെയുള്ള നമ്മുടെ ഡയറിയിലെ വിശേഷങ്ങളുടെ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഓരോ ദിവസത്തെയും സ്പെഷ്യാലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വാരം നിങ്ങൾ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ ഡയറി താളുകളുമായിട്ട് അടുത്ത ഞായറാഴ്ച ഞാൻ വീണ്ടും എത്തും. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മാർജി ആയിലിയ വീക്കെൻഡ് ഡയറിയിൽ നിന്നും വിടവാങ്ങുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ എഫും അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care.
2: 10-0-4-5-0. Ahalya Public School, Palakkad. ഇതാരിവിന്റെ പുതിയ ലോകം.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ്റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അഹല്യ FM 90.4.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കാതോരമുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ, ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഈ ഒരു മണിക്കൂർ നേരത്തിലൂടെ നമ്മൾ ഒന്നിച്ച് ആ പഴയ നൊസ്റ്റാൾജിയ കാലത്തിലേക്ക് പോവുകയാണ്. ആ നൊസ്റ്റാൾജിയ നമ്മളിലേക്ക് തരാനായിട്ട് ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ മോഹൻ സിത്താരയുടെ മ്യൂസിക് ഡിറക്ഷനിൽ മലയാളത്തിൽ പിറന്ന ഗാനങ്ങളാണ്. 90s മുതൽ 2000 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പാട്ടുകൾ. അതിലാദ്യം കറുത്ത പക്ഷികൾ എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. ഈ പാട്ട് മനഃപൂർവ്വമായി ആദ്യം ഞാൻ എടുത്തു വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. 2006 കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കറുത്ത പക്ഷികൾ. വയലാർ ശരത്ചന്ദ്രവർമ്മ ഏറ്റവും സുന്ദരമായ വരികൾ കൊണ്ട് നമ്മളെ മൂടുന്ന പാട്ടാണ്. മോഹൻ സിത്താരയുടെ സംഗീതം, പി ജയചന്ദ്രൻ എന്ന ഗായകൻ അദ്ദേഹം ഹൃദയത്തിൽ നിന്നും പാടിയൊരു പാട്ട്. അൺഫോർച്ചുനേറ്റ്ലി മലയാള സിനിമാ ഗാനങ്ങളിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകൂടിയാണ് ഈ ഒരു ഗാനം. ആ പാട്ടാണ് മോഹൻ സിത്താരയുടെ ഗാനങ്ങളിൽ ഇന്ന് ഓർമ്മയിലുണരുന്ന ഗാനങ്ങളിൽ ആദ്യം.

മോഹൻ സിത്താരയുടെ ഒരു അപാര ഓർക്കസ്ട്രേഷൻ ഉള്ളൊരു പാട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പാട്ട് ആലപിക്കാനായി അവസരം കൊടുത്തത് മഞ്ചരിക്കാണ്. അസാധ്യമായ ഫീല് തരുന്നൊരു പാട്ട് കൂടിയാണിത്. മനോഹരമായ വരികൾ വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയിട്ടുണ്ട്. എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടാണ് കറുത്ത പക്ഷികൾ എന്ന അതേ സിനിമയിലെ മറ്റൊരു ഗാനം.

ഉസ്താദു അക്ബർ സംവിധാനം ചെയ്ത സദാനന്ദത്തെ സമയം എന്ന ചിത്രത്തില് ഗസലിന്റെ ശൈലിയുള്ള ഗസൽ പോലെ തോന്നുന്ന ഇടയ്ക്ക് മാപ്പിളപ്പാട്ടിന്റെ ശൈലികൾ കയറി വരുന്ന ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു പാട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ്, മോഹൻ സിത്താരയുടെ സംഗീതം, വിധു പ്രതാപും മഹാദേവനും ചേർന്ന് പാടിയ 2003 പുറത്തിറങ്ങിയ സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ ആ പാട്ടാണ് ഇനി.

എൻ എഫ് വർഗീസ് എന്ന രണ്ടിൽ പുറത്തിറങ്ങിയ സ്നേഹിതൻ എന്ന ചിത്രം. ആ സിനിമ ഒരു പരാജയ ചിത്രമായിരുന്നുവെങ്കിലും അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് മകരനിലാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. യൂസഫ് അലി കീച്ചേരിയുടെ വരികളാണ്, മോഹൻ സിത്താരയുടെ ഈണമാണ്, ദാസേട്ടന്റെ ഹൃദയാർദ്രമായ ആലാപനം. ആ ശബ്ദം ഈ യൂസഫ് അലി കീച്ചേരി എഴുതിയ വരികളിലുടനീളം അങ്ങനെ ഒഴുകുകയാണ് മോഹൻ സിത്താരയുടെ ഈണത്തിലൂടെ. ആ പാട്ടാണ്.

1991-ൽ വിനയൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം ഇമോഷണലി നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സിനിമയാണ്. മനോഹരമായ പാട്ടുകൾ നമുക്ക് തന്ന സിനിമയാണ്. ആ സിനിമയിലെ ഒരു പാട്ടിലേക്കാണ് യൂസഫ് അലി കേച്ചേരി പ്രകൃതിയുടെ എല്ലാവിധ വർണ്ണനകളും കൊണ്ട് നിറച്ചൊരു പാട്ട്. ഗന്ധർവ ഗായകന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഗ്രാമീണ നന്മയുള്ളൊരു പാട്ടായിട്ടത് മാറാണ്. മോഹൻ സിത്താര എന്ന സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ ഒരു ദൈവിക സ്പർശത്തിൽ വിരിഞ്ഞൊരു സംഗീതമാണത്. കഥയിലെ നായകൻ രാമുവിന് വേണ്ടി ആത്മാവിൽ തട്ടിയാണ് യൂസഫ് അലി കേച്ചേരി ഈ പാട്ടിന് വരികൾ ഒരുക്കിയത്. പ്രകൃതിയെ നമുക്ക് കൺമുന്നിലങ്ങനെ കാണാൻ സാധിക്കും. ഈ പാട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേൾക്കുന്നു.

വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി മോഹൻ സിതാര പഴയകാല ഗാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ചെയ്തൊരു ഈണമാണ് പതിനേഴിന്റെ പൂങ്കരലിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ശ്രേയാ ഘോഷാലും കബീർ എന്ന ഗായകനും ചേർന്ന് അതിമനോഹരമായി ഹൃദയാർദ്രമായി ആലപിച്ച ആ ഗാനമാണ് ഇനി മോഹൻ സിതാര ഹിറ്റ്സിൽ കേൾക്കുവാൻ പോകുന്നത്.

സിത്താര എന്ന സംഗീതജ്ഞന്റെ ഭാഗ്യവർഷമായിരുന്നു 1999. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഹിറ്റ്സ് അദ്ദേഹം നമുക്കായി സമ്മാനിച്ച വർഷം. എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ട് നിറഞ്ഞ സിനിമകളായിരുന്നു എല്ലാ സിനിമകളും. അതിൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര ഇണം പകർന്നൊരു പാട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് അന്ന് ആ കാലഘട്ടത്തില് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗാനമായിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കുറേയധികം കാലം കഴിഞ്ഞിട്ട് പഴയ പാട്ടുകളുടെ കൂട്ടത്തില് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഭാരം നിറയ്ക്കുന്ന കട്ട നൊസ്റ്റാൾജിയ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ടായിട്ട് മാറി. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ദാസേട്ടിന്റെ ആലാപനത്തിൽ നമുക്ക് ആസ്വദിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

2000-ൽ പുറത്തിറങ്ങിയ വർണ്ണ കാഴ്ചകൾ എന്ന ചിത്രം സുന്ദർദാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, കെ എസ് ചിത്ര പാടിയൊരു പാട്ടിലേക്ക്.

നെടുമുടി വേണു എന്ന നടന്റെ, വേണുചേട്ടന്റെ കഥാപാത്രങ്ങളിൽ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമാണ്. എല്ലാവർക്കും അസൂയ തോന്നിപ്പിക്കുന്ന ഒരു അച്ഛനും മകനുമായി നെടുമുടി വേണുചേട്ടനും ദിലീപും ജീവിച്ച സിനിമയാണ് ഇഷ്ടം എന്ന സിനിമ. ആ സിനിമയില് ഒരു പാട്ടുണ്ട്, പഴയ കാലങ്ങളിലേക്ക് ഉള്ള ഒരു തിരിച്ചുപോക്ക് വളരെ അനായാസമാക്കിയ ഒരു പാട്ട്. അത്ര മനോഹരമായിട്ട് നമ്മൾ ആ പഴയ കാലത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നിപ്പിക്കുന്ന, നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പാട്ട്. സച്ചിദാനന്ദൻ പുഴങ്കര എന്ന കവിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്നെന്നും ഓർക്കാൻ രണ്ടേ രണ്ട് പാട്ടുകൾ മാത്രം, അത് ധാരാളമാണ്. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി, ആ ഗാനവും ഇപ്പോ നമ്മൾ കേൾക്കുവാൻ പോകുന്ന കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം എന്ന പാട്ടും. ഈ രണ്ട് ഗാനങ്ങൾ തന്നെ ധാരാളം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പേര് പാട്ട് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ പഴയ പ്രണയത്തെ കുറിച്ച് ഓർത്ത് കാണും, അല്ലെങ്കിൽ ആ നല്ല നൊസ്റ്റാൾജിയ കാലത്തിലേക്ക് തീർച്ചയായിട്ടും പോയിരിക്കും. അതിമനോഹരമായ പ്രണയം തുളുമ്പുന്ന പാട്ടാണ് ഇഷ്ടം എന്ന സിനിമയിലെ, 2001 സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലെ പാട്ട്. സച്ചിദാനന്ദൻ പുഴങ്കര എന്ന കവിയുടെ കവിത തുളുമ്പുന്ന വരികൾക്ക് മോഹൻ സിത്താരയുടെ നൊസ്റ്റാൾജിയ കലർന്ന സംഗീതം, ദാസരും ചിത്രചേച്ചിയും ശബ്ദം.

നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്ര

0: ദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.